0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 16 2026 ഒക്ടോബർ 2 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ലോകത്ത് നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ കുറവ് സ്വന്തം സ്വഭാവ ഗുണങ്ങളിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമുക്കൊക്കെ ആവുക തന്നെ ചെയ്യും. എന്നാൽ പലരും മറന്നു പോകുന്നൊരു സത്യമുണ്ട്, സ്വഭാവ വൈകല്യം ഒരിക്കലും സൗന്ദര്യത്തിലൂടെ ഈ സമൂഹത്തിൽ പരിഹരിക്കാനാവില്ല എന്നതാണ് അത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 2. ഗയാന ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതും IRDP പദ്ധതി ആരംഭിച്ചതുമൊക്കെ ഒരു ഒക്ടോബർ 2. ഒക്ടോബർ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 2. ഗയാന ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1958 ഒക്ടോബർ 2. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2. രാജസ്ഥാനിലെ നാഗൂരിലാണ് ആദ്യം ഇത് നിലവിൽ വന്നത്. ICDS പദ്ധതി ആരംഭിച്ചത് 1975 ഒക്ടോബർ 2. സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇത്. IRDP പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ

0: ഉള്ള ഗ്രാമീണ കുടുംബങ്ങളെ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സ്വച്ഛ ഭാരത് മിഷൻ ആരംഭിച്ചത് 2014 ഒക്ടോബർ 2 വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത് സർക്കാർ നടപ്പാക്കുന്ന പഞ്ചവത്സര പദ്ധതിയാണ് സ്വച്ഛ ഭാരത് മിഷൻ. സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയെ ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ മഹിളാ സമൃദ്ധി ആരംഭിച്ചത് 1993 ഒക്ടോബർ 2 ഇന്ന് ഗാന്ധിജയന്തി. ഒരു മനുഷ്യായുസ് ജന്മനാടിന് അർപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ്ര ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ധൈര്യപൂർവ്വം ലോകത്തോട് പറയാൻ സാധിച്ച ഏക വ്യക്തിയാണ് മഹാത്മജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യമിന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൗമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപഥത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് MLA ചെയർമാനായും മൃഗശാല വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്ര പ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഉമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 km നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 m സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD News മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൗമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻകം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8 സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 kg വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൗരാവലി സ്വീകരണം നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടിവെച്ച് പിടി

0: കൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കുട്ടിലാണ് കണ്ണൂർ മഖ്നയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
0: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായി ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോർഡ് യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ഗാന്ധിജയന്തി. മഹാത്മാഗാന്ധിയുടെ 157th ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रिचा झा.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2 ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
2: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന

0: പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണിവരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണനിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജല കമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിന് പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെ പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവ്വഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച

0: ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
5: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:00 മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവും

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമം എന്ന ഈ ഒരു പരിപാടിയിലൂടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തും നാടകം സിനിമാ മേഖലയിലുമൊക്കെ വ്യത്യസ്തരായ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ശ്രീ KG അജിത് കുമാറാണ്. കേരളത്തിലെ പുസ്തക പ്രസാധകരിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് വൈവിധ്യമാർന്ന പുസ്തക പ്രസാധകനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ KG അജിത് കുമാർ, സൈന്ധവ ബുക്സ്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: 35 വർഷമായി ഏകദേശം 1000 കണക്കിന് പുസ്തകങ്ങൾ അല്ലേ? ഇപ്പം വൈവിധ്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പുസ്തക പ്രസാധകൻ കൂടിയാണ് സൈന്ധവ ബുക്സിന്റെ KG അജിത് കുമാർ. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു തീരുമാനം എടുത്തിട്ട് നാളെ മുതൽ പുസ്തക പ്രസാധകനാകാം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ

0: പ്രസാധകനായ ആളല്ല. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സാഹിത്യരചനയൊക്കെ നടത്തി പൊളിച്ച പാളീസായി നടക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ കിട്ടുന്നത്, ആ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ നടക്കുമ്പോഴാണ് 10-22 വയസ്സുള്ളപ്പോൾ നമ്മൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് എന്താണ്, കുറച്ചു പേരുടെ കവിതകൾ ചേർത്ത് ഒരു പുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങുകയും ONV കുറുപ്പ് സാറ് മുതൽ കുരീപ്പുഴ ശ്രീകുമാർ വരെയുള്ള കൊല്ലത്തെ ഏറ്റവും പ്രമുഖരായ, അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖരായ 8 പേരുടെ കവിതകൾ ചേർത്തിട്ട്, 8 പേരുടെ 16 കവിതകൾ ചേർത്തിട്ട് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതാണ് സൈന്ധവ ബോക്സിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാവുന്ന. ആ പുസ്തകത്തിന്റെ പേര് നീരാഞ്ജനം എന്നായിരുന്നു.
1: ഏകദേശം ഏത് വർഷമാണ്?
0: എനിക്ക് തോന്നുന്നു അത് 1990s ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ ഓർക്കുന്നില്ല, 90s എന്റെ ഒരു ഓർമ്മ. ഏതാണ്ട് 36 വർഷം ആകുന്നു ഇപ്പം. അപ്പോ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യകാരിയായ മാധവിക്കുട്ടിയായിരുന്നു. മാധവിക്കുട്ടി കൊല്ലത്ത് അവരുടെ മലയാള നാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് SK നായരെ ചീത്തയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശപിച്ച് കൊല്ലത്തുനിന്ന് പോയ മാധവിക്കുട്ടി പിന്നീട് വരുന്നത് ഞങ്ങളുടെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു.
1: വളരെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അതിനുശേഷം മാധവിക്കുട്ടി എപ്പോഴെങ്കിലും കൊല്ലത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനു മുമ്പ് വന്നത് SK നായരെ ശപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രമാണ്.
1: ഞാൻ ഇവിടെ ഈ അക്ഷരമുദ്രയിലൂടെ എൻ്റെ കഥ ഞാൻ ഒരു ദിവസം എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറേ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് അറിയാനുള്ളത്. എന്നാലും ഈ കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന കുറേയധികം വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയധികം വർഷങ്ങൾ നീണ്ട ഒരു 35 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന താങ്കൾക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ലോകത്തിലെ മറ്റേത് പ്രദേശത്തെക്കാളും കേരളത്തിലെ സാഹിത്യവും സംസ്കാരവും പുസ്തക പ്രസാധനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശമാണ് കേരളവും മലയാളവും. അപ്പോൾ ഈ കേരളത്തിലെ പുസ്തക പ്രസാധന രംഗത്ത് ഏതാണ്ട് 1924-25 കാലഘട്ടങ്ങളിലാണ് പ്രസാധന രംഗം പുഷ്ടിപ്പെടുന്നത്. അത് ഏതാണ്ട് ഇന്നേക്കൊരു 100-102 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ തന്നെ ധാരാളം പ്രസാധകർ ഉടലെടുക്കുകയും ആ പ്രസാധകരെന്ന് പറയുന്നത് മിക്കപ്പോഴും പ്രസുമായി ബന്ധപ്പെട്ട അച്ചടിശാലകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കൊല്ലം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശ്രീരാമ വിലാസം ബുക്ക് ഡിപ്പോ, STDR പബ്ലിക്കേഷൻസ് ഇവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലെ രാമായണവും മഹാഭാരതവും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളും സന്ധ്യാനാമവും ഒക്കെ തന്നെ ഇവർ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വരുമ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന BV ബുക്ക് ഡിപ്പോ ഉൾപ്പെടെയുള്ളവർ അവർ സാഹിത്യരംഗത്തേക്ക് കടന്നു. അവർ ചെറിയ തോതിൽ ഇപ്പോൾ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെ ധർമ്മരാജ, രാമരാജ ബഹദൂർ പ്രഹസനങ്ങൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം അവർ വൻതോതിൽ അച്ചടിക്കുകയും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ കൊച്ചി മലബാർ 3 പ്രദേശമാണ്, 3 പ്രത്യേക ദേശങ്ങളാണ്. അപ്പോൾ അവിടങ്ങളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ മലബാർ ഭാഗത്ത് നിന്നും ധാരാളം പുസ്തകങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യുകയും പ്രത്യേകിച്ചും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ബിരുദൻ ശംഖു ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹിത്യരംഗം വളരെയധികം പുഷ്ടിപ്പെട്ട ഒരു ദേശമാണ് കേരളം. ഇതേണ്ട ഇതേ കാലത്ത് തന്നെയാണ് ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ കവിതകളുമായി രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ അനവധി കവികൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ വന്ന ഒരു പ്രദേശത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പുസ്തക പ്രസാധന രംഗം ആരംഭിക്കുന്നത്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഇതിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് വരും. നമ്മൾ താളിയോലയിൽ നിന്നും സാധാരണ അച്ചടിയിലേക്ക് മാറുകയും പിന്നീട് അത് ഓഫ്സെറ്റിലേക്ക് മാറുകയും അപ്പം കൂടുതൽ കോപ്പികൾ അടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നത്തെ അവസ്ഥ ഏറ്റവും മിനിമം കോപ്പികൾ അച്ചടിക്കാം എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഒരാൾക്ക് അയാൾ എഴുതിയ പുസ്തകത്തിന്റെ ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ
1: പുതിയൊരു ട്രെൻഡ്.
0: അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. 10 കോപ്പി അച്ചടിച്ച് അത് പ്രകാശനം ചെയ്ത് എഴുത്തുകാരായി മാറുന്നവരും ഒക്കെ ഉണ്ട്.
1: ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. അടുത്തത് നിലവിലെ പുസ്തക വിപണിയിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്.
0: നിലവിലെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, കോവിഡിന് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചിരുന്നു, ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ്. POD പ്രിന്റ് ഓൺ ഡിമാൻഡ്, നമുക്ക് എത്ര കോപ്പിയാണോ ആവശ്യമുള്ളത് ആ കോപ്പി മാത്രം നമുക്ക് അച്ചടിക്കാൻ പറ്റും. ഏതാണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ആ പുസ്തകങ്ങൾക്ക് നമ്മൾ സാധാരണ ഓഫ്സെറ്റിൽ അടിക്കുന്ന ആ പുസ്തകത്തിന്റെ അത്രയും ആയുസ് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കിപ്പോൾ 100 കോപ്പി മതിയെങ്കിൽ 100 കോപ്പി മാത്രം അച്ചടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനനുസരിച്ച് ആവശ്യമായ കോപ്പികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ, 1000-10000 കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും നമുക്ക് അതേ അളവിൽ തന്നെ അച്ചടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
1: ഇത്രയധികം വർഷങ്ങളൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഈ പുസ്തക വിപണിയിലെ കാര്യങ്ങളും ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തന്നെയാണ് ശ്രീ കെ ജി അജിത് കുമാർ എന്ന സമാഗമത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ ജി അജിത് കുമാറാണ്. കേരളത്തിലെ പുസ്തക പ്രസാധക സ്ഥാപനങ്ങളിൽ വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു പ്രസാധകനാണ് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ധവ ബുക്സ്. അദ്ദേഹം നിലവിലെ പുസ്തക വിപണിയിലെ ട്രെൻഡ്സിനെ കുറിച്ചും കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന നിരവധി വെല്ലുവിളികളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ളവർ, അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നിരവധിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: നമ്മൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാപനം മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പുസ്തക തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വൈവിധ്യത, അതൊരു പ്രധാന ഘടകമാണ്. ഈ വൈവിധ്യതയാണ് സൈന്ധവ ബുക്സിനെ മറ്റുള്ളവരുടെ
0: മറ്റുള്ളവരിലേക്ക്
1: വ്യത്യസ്തമാക്കുന്നതും അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും. ഇപ്പം ഒരു പുസ്തകം, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എസ്കേപ്പെട്ടുകട. എസ്കേപ്പെട്ടുകട എല്ലാ പുസ്തകങ്ങളും വിപണിയിലുണ്ട്. അപ്പം ഞാൻ ഒരു 10-35 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു പുസ്തകമുണ്ട് എസ്കെയുടെ, നോവടക്കം. എസ്കെ നോവലും നാടകവും കൂടെ ചേർത്ത് സമ്മിശ്രമായ രൂപത്തിലുള്ള ഒരു പുതിയ സാഹിത്യ രൂപം ഉണ്ടാക്കിയതാണ് നോവടക്കം. ഭാരതപ്പുഴയുടെ മക്കൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒറ്റ പതിപ്പേ വന്നിട്ടുള്ളൂ. നാഷണൽ ബുക്ക് സ്റ്റാളാണെന്നത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ കേരളത്തിലെ ഒരു പ്രസാധകരും ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് എസ്കെ അങ്ങനൊരു പുതിയ സാഹിത്യ രൂപം ആരംഭിക്കുകയും ആ സാഹിത്യ രൂപത്തെ വിജയിപ്പിക്കാൻ എസ്കെക്ക് കഴിയാതെ പോവുകയും ചെയ്തു.
0: അതൊരു സാഹിത്യ ശാഖ തന്നെ
1: കവിത, നോവൽ, നാടകം എന്ന് പറയുന്നതാണൊക്കെ പുതിയ ഒരു സാഹിത്യ ശാഖയാണ്
0: നോവടകം.
1: ഭാരതപ്പുഴയുടെ മക്കൾ എന്ന് പറയുന്ന പുസ്തകം തിരക്കി ഞാൻ പോവുകയും ആ പുസ്തകം കണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെ കണ്ടുപിടിച്ച് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഞാൻ അനുവാദം വാങ്ങുകയൊക്കെ ചെയ്തു. ആ പുസ്തകം മലയാളത്തിൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് വളരെ സജീവമായിട്ടുണ്ട്. അപ്പം ചില പുസ്തകങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെടുന്നു. ഞാൻ ചെന്നിട്ട് അത് ഏറ്റെടുക്കുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു, അത് നല്ല രീതിയിൽ വിറ്റു പോവുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ നമ്മൾ വിസ്മൃതിയിലേക്ക് പോയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഇന്നതിന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ ആൾക്കാരത് നിങ്ങളൊന്ന് പബ്ലിഷ് ചെയ്യണം, മുഖ്യധാര പബ്ലിഷേഴ്സ് ഒന്നും അന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ അനവധി പുസ്തകങ്ങൾ ഞാൻ അങ്ങനെ
0: കാണാമറത്തേരത്.
1: എന്ത് കാരണങ്ങൾ കൊണ്ടോ പ്രസാധകരോ ഇഗ്നോർ ചെയ്തിരുന്ന പുസ്തകങ്ങളാണ്. കാരണം അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രസാധകരൊന്നുമില്ല, 4-5 പ്രസാധകരുണ്ട്. അവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് ഒരുപാട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളത്തിലുള്ള എല്ലാ പുസ്തകവും ഒന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല.
0: സാധാരണയായിട്ട് നമ്മൾ എസ്കേപ്പ് ഒറ്റക്കാടിന്റെ സഞ്ചാര കൃതികളെ കുറിച്ചൊക്കെയാണ്
1: സംസാരിക്കുന്നത്. അതെ, അതുപോലെ തന്നെ തിരക്കിനിടയിൽ എന്നാണെന്ന് തോന്നുന്ന പേര് തകഴിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ ഒന്നും സമാഹരിക്കപ്പെടുകയോ പുസ്തക രൂപത്തിൽ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളത് കണ്ടെത്തുകയും നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ പി എസ് സുരേഷ് അദ്ദേഹം ആ പുസ്തകങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് ഞങ്ങൾക്ക് തിരികെയും ഞങ്ങളത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തകഴിയുടെ തിരക്കിനിടയിൽ എന്ന പുസ്തകം വളരെയധികം വിറ്റുപോയിട്ടുള്ളൊരു പുസ്തകമാണ്. ഒരുപക്ഷെ ഈ മലയാള സർവകലാശാല ഈ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഭാഷയ്ക്കൊരു സർവകലാശാല വേണമെന്ന് ആവശ്യപ്പെടുന്നത് തകഴിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.
0: അങ്ങനെ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പിന്നെ എന്നോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സൈന്ധവ ബുക്സ് തന്നെ മുന്നോട്ട് വന്ന് എനിക്ക് നമുക്ക് ഈ കൃതി പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും കൃതികളുണ്ടോ?
1: ഈ നമുക്ക് ചില ആളുകൾ, വ്യക്തികൾ, അവർ സാഹിത്യകാരന്മാരാകാം, രാഷ്ട്രീയക്കാരാകാം, അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. അവർ ഒരു സമയത്ത് അവർ വലിയ പ്രതിഭകളും വലിയ വലിയ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ രാഷ്ട്രീയ സാഹിത്യ സേവനങ്ങളെക്കുറിച്ചോ നമുക്ക് കൂടുതലായിട്ട്, ഇപ്പം സാഹിത്യകാരന്മാരാണെങ്കിൽ അവർ കൃതികൾ കൂടി നിലനിൽക്കും, പക്ഷെ രാഷ്ട്രീയക്കാർ അവരുടെ മരണത്തോടുകൂടി പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞാൻ വളരെ ആദർശീയ മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നത്. മഹേശ്വരിയമ്മ എന്ന് പറയുന്നത് RSPയുടെ എക്കാലത്തെയും വലിയ നേതാവായ കൊല്ലത്തിന്റെ സ്ഥിരം MP ആയിരുന്ന ശ്രീയണ്ഠൻ നായരുടെ ഭാര്യയാണ്. അപ്പൊ ശ്രീകണ്ഠതാരി മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു. മഹേശ്വരി അമ്മ താമസം കൊല്ലത്ത് നിന്ന് അമ്പലപ്പുഴയിലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മഹേശ്വരി അമ്മ എന്തുകൊണ്ട് ശ്രീകണ്ഠനാരെ കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൂടാ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് അമ്പലപ്പുഴയിലേക്ക് പോകും, മഹേശ്വരി അമ്മയായിട്ട് സംസാരിക്കും. അവർ ശ്രീകണ്ഠനാരെ കുറിച്ച്, അവരുടെ അച്ഛൻ കെ കെ കുഞ്ചുപുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അവരുടെ സഹോദരൻ കെ കെ കുമാരപുള്ള 4 തവണ MLA ആയിരുന്ന ആളാണ്. അപ്പം ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ശ്രീകണ്ഠനായ വ്യക്തി, ശ്രീകണ്ഠനായ മകൻ, ശ്രീകണ്ഠനായ ഭർത്താവ്, രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം പുസ്തകമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിക്കുകയും അത് വളരെ മുന്നോട്ട് പോവുകയും വളരെ യാദൃശ്യ മഹേശ്വരി അമ്മ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകി അവർ തിരക്കിലേക്ക് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോയി. പക്ഷെ പിൽക്കാലത്ത് മറ്റേ ആരോ അത് പബ്ലിഷ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ എഴുതിയത് തന്നെ അല്ല വേറെ.
0: ഇങ്ങനെ ചില കൃതികളുടെ പിറകെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പോയിട്ട് നമ്മളത് പ്രസിദ്ധീകരിച്ചിട്ട് അത് പുറത്തു വരുമ്പോൾ ഒരു നല്ല നമുക്കൊരു സന്തോഷമാണ്.
1: തീർച്ചയായിട്ടും അതിൽ ഞാൻ അതിനുശേഷം അത് വിജയിക്കാതെ പോയി, പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ആളുകളുടെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ പോവുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ് വയലാരാമവർമ്മ അയാളുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടി എഴുതിയ ഇന്ദ്രധനുസ്സിന് തീരത്ത്. ആ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യുകയും മലയാള ഈ സാഹിത്യ ലോകത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം
0: തന്നെയാണ്.
1: അതൊരു ഞാൻ ഒന്നുകൂടെ പറയാം, അത് ഒരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ട് പോലും വളർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് പിന്നെ സി ജെ തോമസിന്റെ ഭാര്യ റോസി തോമസ് എഴുതിയ ഇവൻ പ്രിയ സി ജെ, പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി എഴുതിയ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകം, ഇങ്ങനെ 4-5 പേര്, ചേട്ടന്റെ നിഴലിൽ കെ എ ദാമോദര മേനോൻ, അദ്ദേഹം മലബാറിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു, മദ്രാസ് പ്രസിഡൻസിയിലെ മന്ത്രിയായിരുന്നു, ലീല ദാമോദര മേനോൻ എഴുതിയ പുസ്തകം. ഇങ്ങനെ ഭർത്താക്കന്മാരെ കുറിച്ച്, മരിച്ചുപോയ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാരെ എഴുതിയ, പിന്നെ കേശവദേവിന്റെ ഒരു പുസ്തകമുണ്ട്, കേശവദേവിനെ കുറിച്ച് കേശവദേവിന്റെ ഭാര്യ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പിന്നെ ദേവന്റെ നിത്യകാമുകൻ. അപ്പൊ ഇങ്ങനെ 6-7 പുസ്തകം ഉള്ള സമയത്താണ് ഞാൻ ഈ മഹേശ്വരി അമ്മയുടെ പുറകെയും ഭാരതി അമ്മയുടെ പുറകെയും ഒക്കെ തന്നെ ഞാൻ സഞ്ചരിക്കുകയും മഹേശ്വരി അമ്മയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോവുകയും ഭാരതി തമ്പുരാട്ടിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും പിന്നെയും എന്റെ മനസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അത്തരത്തിൽ പുസ്തകങ്ങൾ തയ്യാറാക്കണമെന്ന്, പക്ഷേ അതിനുള്ള ഒരു സമയവും സാവകാശവും കിട്ടാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു.
0: ചേട്ടാ, ഇങ്ങനെ പഴയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചത് പറഞ്ഞു, അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. അതിൽ വ്യത്യസ്തമായി തോന്നുന്നവര് എടുത്ത് പറയത്തക്ക ആരുടെയെങ്കിലും കൃതികൾ ഓർക്കുന്നു?
1: അല്ല, ഈ നമ്മളൊരു പുസ്തകത്തിന്റെ പുറകെ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ പുസ്തകം ഇന്നും വായിക്കപ്പെടുന്നത്. ഇപ്പം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, അപ്പൊ ഈ പുസ്തകങ്ങൾക്ക് ഒക്കെ ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷെ ഇന്ന് അതേ രൂപത്തിൽ വായിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്, ഭാഷയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വേറെ ഒരു രൂപം നൽകുകയാണ്. ഇതിന്റെ ഒരു സംഗ്രഹ രൂപം, ഈ പുസ്തകങ്ങളുടെ എല്ലാം സംഗ്രഹ രൂപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊരു കുട്ടിക്കും ഇതിന്റെ കഥ എന്താണ്, കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും ഇത് എന്താണെന്ന് വായിക്കുന്നതോടുകൂടി ധർമ്മരാജയുടെ ഉള്ളടക്കം എന്താണ്, മാർത്താണ്ഡവർമ്മയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും.
0: അതൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് പുതിയ എഴുത്തുകാരുടെയും അവരുടെ കൃതിയിലെ ഉള്ളടക്കത്തെയും ഒക്കെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ചേട്ടനുണ്ട്. ചേട്ടൻ ഇത്രയധികം വർഷത്തെ ഒരു അനുഭവം വെച്ച് പഴയ എഴുത്തുകാര്, ഒരുപാട് നിരവധിയായ പുതിയ തലമുറയിലെ എഴുത്തുകാര്, അവരുടെ കൃതിയിലെ കണ്ടന്റുകൾ, അതിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? പുതിയ എഴുത്തുകാരുടെ,
1: പുതിയ എഴുത്തുകാരെന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു സാഹിത്യ രൂപത്തിന്, ഇപ്പം നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഉള്ളൂരും വള്ളത്തോളും കുമാരനാശനും ഒക്കെ എഴുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് താരതമ്യ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായി യുവാവായിരുന്ന ചങ്ങമ്പുഴ സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്നത്. ചങ്ങമ്പുഴ മാത്രമല്ല, ഇടപ്പള്ളിയും ഉണ്ട്. ഇടപ്പള്ളിയെ കൂടാതെ തന്നെ അനവധി ചെറുപ്പക്കാരായ ആളുകൾ ഈ സാഹിത്യത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും കിട്ടിയ വളരെ പ്രശസ്തി ആ കാലഘട്ടത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാരെ അംഗീകരിച്ചിട്ടില്ല, അവരുടെ സാഹിത്യകൃതികളെ അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ സാഹിത്യത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും പറയാനും സാധിക്കത്തില്ല.
0: അതുപോലെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രസാധകൻ ശ്രദ്ധിക്കേണ്ട,
1: തീർച്ചയായിട്ടും ഒന്ന്, നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ യോഗ്യതയുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണം. അതെപ്പോഴും നമുക്ക് ശരിയാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാം. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തോന്നിയ പുസ്തകം മറ്റേതെങ്കിലും പ്രസാധകൻ പ്രസിദ്ധീകരിക്കുകയും അത് വലിയ വിൽപ്പന നേടുകയും സാഹിത്യരംഗത്ത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി മാറുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഏറ്റെടുത്ത ചില പുസ്തകങ്ങൾ അതൊരു പിന്നീട് ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായി മാറിപ്പോകാറുമുണ്ട്. അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ മനസാക്ഷിക്കോ അല്ലെങ്കിൽ നമ്മൾ ചുമതലപ്പെടുത്തുന്ന ഇതിൻ്റെ എഡിറ്റേഴ്സിനോ ആ പുസ്തകം മോശമല്ല എന്ന് തോന്നുന്നത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രസാധകരുടെ അല്ലെങ്കിൽ പ്രസാധകർ ശ്രദ്ധിക്കുന്ന പ്രാഥമികമായ കാര്യം.
0: ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ചില സമയത്തൊക്കെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരാളുമായിട്ട് ഏതെങ്കിലും ഇതുവരെയുള്ള ഇത്രയും അനുഭവം വെച്ചിട്ട് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലുമായിട്ട് വല്ല അഭിപ്രായ വ്യത്യാസം അങ്ങനെ ചേട്ടന് അനുഭവപ്പെട്ടിട്ടുണ്ടോ?
1: അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് നോവലായാലും കവിതയായാലും, ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉത്തമമായ സാഹിത്യ സൃഷ്ടിയാണ് എന്ന നിലയിലേക്കാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ചില തിരുത്തുകൾ അനിവാര്യമാണെന്ന് തോന്നും, പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തിൽ. ഒരു പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് വായനക്കാർ അത് നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നൊരു സംശയം വരുമ്പോൾ നമ്മൾ എഴുത്തുകാരുമായിട്ട് അത് സംസാരിക്കും. ചിലപ്പോൾ ത്രെഡ് നല്ലതായിരിക്കും, പക്ഷെ ഭാഷ മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന പുസ്തകങ്ങൾ നന്നാക്കി പ്രസിദ്ധീകരിക്കാം എന്ന് പറയുമ്പോൾ ചില എഴുത്തുകാർ അതിന് തയ്യാറാവത്തില്ല. ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും ഒന്ന് എഡിറ്റ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തൊടാൻ സമ്മതിക്കത്തില്ല. ആ പുസ്തകങ്ങൾ ചിലപ്പോൾ അവർ പറയും, എന്നാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള പുസ്തകങ്ങളിൽ മറ്റ് പ്രസാധകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരും ഇതേ അഭിപ്രായം പറയുകയും നന്നായി എഡിറ്റ് ചെയ്ത് മറ്റ് മൂന്നാമത്തെ ഒരാൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്.
0: അല്ല, ഈ മാറാൻ തയ്യാറായിട്ടുള്ളവരും ഉണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പുസ്തകവുമായി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം അവർക്ക് ആദ്യമേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ എഴുതുന്ന എന്താ മോശമായി പോയോ, എനിക്കെന്താ എഴുതിക്കൂടെ എന്നൊക്കെ ഒരു സംശയം വരികയും ഒരു ഈഗോ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എഡിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരും. ഇപ്പം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു, ചില പ്രത്യേക സാഹചര്യത്തിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില പുസ്തകം, അതിന്റെ തുടർന്നുള്ള പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷെ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസാധകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വാശിക്ക് മുമ്പിൽ ഇദ്ദേഹം തോറ്റു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം ചിലപ്പോൾ നന്നായിട്ടും ഉണ്ടാവും.
0: സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്കുള്ള ഒരു സമയമാണിത്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KG അജിത് കുമാർ, സൈന്ധവ ബുക്സ് ആണ്. പുസ്തക വിപണിയിലെ നിരവധി കാര്യങ്ങളെക്കുറിച്ചും പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ നിരവധിയായ വശങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇന്ന് നമ്മൾ ഭൂമുഖത്ത് നിന്ന് അച്ചടിച്ച പുസ്തകം ഇല്ലാതാകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നറിയാം.
3: ഭൂമുഖത്ത് നിന്ന് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ വലിയ കാലതാമസം ഇല്ലാതെ അപ്രത്യക്ഷമാകും എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ കോർപ്പറേറ്റ് കമ്പനികൾ, അത് ഏത് രാജ്യത്തുള്ളവരാണെന്നോ എവിടെയുള്ളവരാണെന്നോ ഒന്നും നമുക്കറിയില്ല. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങൾ അവർ വാങ്ങിക്കൂട്ടുന്നു. വാങ്ങിക്കൂട്ടിയിട്ട് അവരിത് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇവരെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ, അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇല്ലാതാക്കുകയും ഗ്രന്ഥശാലകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ കോപ്പി അവരുടെ കൈവശം മാത്രമാകും. നമ്മൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 250 രൂപയ്ക്ക് ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകം അവർ പറയുകയാണ് 2500 രൂപ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കിട്ടൂ. അപ്പം നമുക്കത് ആ പുസ്തകം അച്ചടിച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കിട്ടും. ഇതാണ് ലോകം നേരിടാൻ പോകുന്ന, സാഹിത്യം നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീഷണി,
2: വലിയ
3: വെല്ലുവിളിയായിരിക്കും. കാരണം നിലവിലുള്ള എല്ലാ പുസ്തകങ്ങളും, അച്ചടിച്ച പുസ്തകങ്ങൾ മുഴുവൻ, അതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്.
2: എനിക്ക് തോന്നുന്നു ഇത് ഒരു വശത്തൂടെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട്. അതിന് ഡിജിറ്റൽ രീതിയിൽ,
3: അതിന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് ഈ അടുത്ത സമയത്തായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങളുടെ വൻതോതിലുള്ള ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഇതൊരു വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങുക, ഇതിന്റെ കോപ്പികൾ ഡിജിറ്റലൈസ് ചെയ്യുക, ഇത് അവർ സൂക്ഷിക്കുന്നു. ഒരു ഇത് ഇന്നോ നാളെയോ ഇത് സംഭവിക്കുമെന്നല്ല പറയുന്നത്, 10-ഓ 15-ഓ വർഷം കൊണ്ട് ഒരു പക്ഷേ ഇതിന്റെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് അവരെത്തും.
2: അതായത് ഒരു ഒരു എഴുത്തുകാരന്റെ ഒരു കൃതി, ആ കൃതി കൈവശമുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് ഡിജിറ്റലിലേക്ക് മാറുകയാണ്.
3: അപ്പം അത് ഡിജിറ്റലൈസ് ചെയ്തു എന്നിട്ട് ചിലപ്പോൾ എഴുത്തുകാർക്ക് ചിലപ്പം വലിയ പ്രതിഫലം കൊടുത്തേക്കാം. പിന്നെ അത് കഴിയത്തോടുകൂടി ആ പുസ്തകത്തിന്റെ ഉടമ അവര് മാത്രമാവുകയാണ്. എഗ്രിമെന്റ് ഈ കമ്പനി ആവുകയാണ്. അപ്പം നമുക്കിപ്പോൾ ധർമ്മരാജയുടെ ഒരു കോപ്പി വാങ്ങണമെങ്കിൽ ധർമ്മരാജയ്ക്ക് കോപ്പി റൈറ്റ് ഇല്ല. പക്ഷെ നമുക്കത് വാങ്ങണമെങ്കിൽ അതെങ്ങും കിട്ടത്തില്ല, അത് അവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു ലൈബ്രറി ചെന്ന് പുസ്തകം എടുക്കാൻ സാധിക്കില്ല. ലൈബ്രറികൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ.
2: പിന്നെ വ്യക്തികളായി സൂക്ഷിച്ച് നമ്മുടെ ഒരു വീട്ടിലൊരു ലൈബ്രറി ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ നമുക്കത്
3: നമ്മുടെ വീടുകളിലെല്ലാം ലൈബ്രറി ഉണ്ട്. പക്ഷെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ എത്ര പേർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമായിരിക്കും. അച്ചടിച്ച പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമാണ്. 60 വർഷം കഴിയുന്നതോടുകൂടി പുസ്തകങ്ങൾ പൊടിഞ്ഞൊക്കെ പോകും. അപ്പം ഒരു 60 വർഷം കാത്തിരുന്നാൽ ഇപ്പം ഉണ്ടായ പുസ്തകങ്ങൾ വരെ നശിച്ചു പോകും. അപ്പോഴാണ് ഇത്തരം വമ്പൻ സ്രാവുകൾ പുതിയ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്.
2: നമ്മുടെ മുമ്പിൽ
3: വിഴുങ്ങാനായിട്ട് നമ്മുടെ മുമ്പിലല്ല, നമ്മുടെ 1-ഓ 2-ഓ തലമുറ കഴിഞ്ഞിട്ട് ഉള്ള കുട്ടികളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നത്.
2: അതെ അതെ, നമ്മളിങ്ങനെ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ വലിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ, മഹാന്മാരായ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ കൃതികൾ ഒരുപാട് വിറ്റഴിയുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില പേരുകൾ, ചില ആ ഒരു രീതിയിൽ വരുമ്പോൾ ഞങ്ങളും സാഹിത്യകാരന്മാരാണ് അല്ലെങ്കിൽ ആ അങ്ങനെ പറയുന്നവർ ഏകദേശം 100, 200 പതിപ്പുകളൊക്കെ ഇങ്ങനെ അവരുടെ കൃതികൾ വിറ്റുപോകുന്നതായിട്ട് അതിശയത്തോടെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അതിനെ കുറിച്ചൊരു പ്രസാധകൻ എന്ന നിലയിലൊന്ന് പറയാമോ?
3: നമ്മുടെ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. അതായത് പഴയകാലത്ത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ആശാന്റെ പുസ്തകങ്ങളാണ്, വള്ളത്തോളിന്റെ പുസ്തകങ്ങളാണ്, ഉള്ളൂരിന്റെ പുസ്തകങ്ങളാണ് വളരെ കൂടുതൽ. അന്ന് കവിതയുടെ ലോകമായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. അപ്പം അത്ര ഒരു കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആണ് ചങ്ങമ്പുഴ വരുന്നത്. ചങ്ങമ്പുഴയുടെ പുസ്തകം വളരെ വേഗത്തിൽ വിറ്റുപോകുന്നു, പ്രത്യേകിച്ച് രമണൻ. ചങ്ങമ്പുഴയുടെ എല്ലാ പുസ്തകവും അല്ല, രമണൻ രമണൻ വരുന്നുള്ള ഒരു ദിവസം രമണൻ പുസ്തകമാകുന്നു. അത് കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നു, എല്ലാ വീടുകളിലും
2: ഇല്ലാത്തവരില്ല.
3: അപ്പം അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണമാണ്. ഈ രാമായണം കഴിഞ്ഞാൽ ഏറ്റവും ഇന്നും അത് തന്നെയാണ്, രാമായണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകം ചങ്ങമ്പുഴയുടെ രമണൻ തന്നെയാണ്. അപ്പം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിയുടെ നവീകരണത്തോടുകൂടി പുതിയ പുസ്തകങ്ങൾ അടിക്കാൻ ഒരുപാട് സാധ്യതകൾ വന്നു. അപ്പം ലോകത്തിലെങ്ങും ഒരു പതിപ്പ് എത്ര കോപ്പിയാണെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ പുസ്തക പ്രസാധനത്തിലെ ഒരു പതിപ്പ് എന്ന് പറയുന്നത് എത്ര കോപ്പിയാണെന്ന് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും നമ്മളൊരു മാർഗരേഖ അനുസരിച്ച് 1000 പുസ്തകം അടിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ കീഴ്വഴക്കം. പക്ഷേ അച്ചടിയുടെ പുതിയ കടന്നുവരവോടുകൂടി നമുക്ക് ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം. 100 കോപ്പി അടിച്ചിട്ട് അത് 10 എഡിഷനാണെന്ന് പറയുന്നതിലും ഒരു കുഴപ്പമില്ല, ആരും നമുക്കെതിരെ ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പേരൊന്നും കേട്ടിട്ടില്ലാത്ത, എങ്ങും കേട്ടിട്ടില്ലാത്ത, സാഹിത്യരംഗത്ത് സജീവമല്ലാത്ത ചില ആളുകളുടെ പുസ്തകം 30-40 എഡിഷൻ വന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല.
2: അതെ അതെ, നമുക്കിങ്ങനെ കേട്ടിരിക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എങ്ങോട്ടാണ് ഇത് പോകുന്നത്?
3: അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല്, ഒരു പുസ്തകം ഇങ്ങനെ 40 എഡിഷൻ കഴിഞ്ഞു, എൻ്റെ കവിതാ സമാഹാരം 40 എഡിഷൻ കഴിഞ്ഞു എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ 1000 കോപ്പി വീതം 40, 50, 60 എഡിഷൻ കഴിഞ്ഞ പുസ്തകങ്ങളിലുമായിട്ട് വരുമ്പോഴും ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഒരു വലിയ വിപത്ത് തന്നെയാണ്.
2: അതുപോലെ തന്നെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് കാലത്തെ അതിജീവിക്കുന്ന കൃതികൾ, അത് ജീവിച്ച കൃതികൾ എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു നമ്മുടെ ആ ഒരു ഭാഷാശൈലി തന്നെ അതെന്താണ്?
3: അതായത് എല്ലാ തലമുറയിലും പെട്ട ആളുകൾ എപ്പോഴും നെഞ്ചേറ്റുന്ന പുസ്തകങ്ങളെയാണല്ലോ കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഈ പുസ്തകം ഇപ്പം രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം അങ്ങനത്തെ ഒരു പുസ്തകമാണ്. സകല ഭാഷയിലും ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. മലയാളത്തിൽ രാമായണം പോലെ തന്നെ ഇപ്പം ചങ്ങമ്പുഴയുടെ രമണൻ, സി ബി രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ഇന്ദുലേഖ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ട് എത്രയോ കൊല്ലമായി, 10 നൂറ്റാണ്ടാവുന്നു, 100 കൂടുതലാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സി വി രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ഒ ചന്ദപേനന്റെ ഇന്ദുലേഖ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും വളരെ സജീവമാണ്. ചങ്ങമ്പുഴയുടെ കൃതികൾ, ചങ്ങമ്പുഴയും സി വി രാമപിള്ളയും ചന്ദപേനോനും മാത്രമൊന്നുമല്ല, അനവധി ആളുകൾ. ഇപ്പം ഏറ്റവും കഴിഞ്ഞ തലമുറയിലെ ആളുകളുടെ കാര്യം പറയുമ്പം തകഴിയും പൊറ്റക്കാടും അനവധി പുസ്തകങ്ങളല്ലേ നമ്മൾ ഇപ്പോഴും വായിക്കുകയും പുതിയ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. ഖസാക്കിന്റെ ഇതിഹാസം ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങളും. അപ്പം ഒരു അപ്പം എന്നാൽ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ എഴുത്തുകാരുണ്ടായിരുന്നു, അവരെ ആരെങ്കിലും നമ്മളിപ്പോ ഓർക്കുന്നുണ്ടോ?
2: അതായത് ഒരു കാലഘട്ടം തന്നെ വേർപിരിക്കപ്പെട്ടു എന്ന്, ഖസാക്കിന് മുൻപും പിൻപും എന്ന് വരെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ആ ഒരു കൃതിയുടെ വരവോടെ. അങ്ങനെ നിരവധിയായ കൃതികൾ. അപ്പൊ ഇത്രയും വർഷം ചേട്ടന് തന്നെ ഈ 35 ഈ രംഗത്തുള്ളത് കൊണ്ട് ഒരുവിധം ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക വിപണി എന്ന് പറഞ്ഞാൽ ലൈബ്രറി കൗൺസിലുകൾ സംഘടിപ്പിക്കുന്ന ആ ഒരു പുസ്തകമേളയൊക്കെയാണ്. അത് എഴുത്തുകാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് ഉണ്ടോ?
3: നമ്മുടെ പുസ്തകത്തിൻ്റെ വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാർ ഏതാണ്ട് 10-18 കോടി രൂപ ഒരു വർഷം കേരളത്തിലെ 8,000 ലൈബ്രറികൾക്ക് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ 10-18 കോടി രൂപ 8,000 ലൈബ്രറികൾ അവരത് വാങ്ങി പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. അതിൻ്റെ 75% തുകയ്ക്കും പുസ്തകം വാങ്ങണം എന്ന് പറയുമ്പോൾ ഒരു 10-12 കോടി രൂപയുടെ പുസ്തകം തീർച്ചയായിട്ടും ഗ്രന്ഥശാലകളിലെത്താറുണ്ട്. പക്ഷേ ഇപ്പം ആ തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ്. ഏതാണ്ട് 7,500 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഒരു ഗ്രന്ഥശാലയ്ക്ക് ഗ്രാൻഡായി കിട്ടുന്നത്. നമുക്ക് 35,000 രൂപയ്ക്ക് എത്ര പുസ്തകങ്ങൾ കിട്ടും? മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന മൊത്തം പുസ്തകങ്ങളും കൊള്ളാവുന്ന പുസ്തകങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുസ്തകമല്ല, മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുവിധം കൊള്ളാവുന്ന എല്ലാ പുസ്തകങ്ങളും വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു 1,00,000 രൂപ കിട്ടണം. ആ സ്ഥാനത്താണ് 7,500 രൂപയോ അല്ലെങ്കിൽ പരമാവധി 35,000 രൂപയോ നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് ഗ്രാൻഡായി കിട്ടുന്നത്. അവരത് വാങ്ങുന്നു. അതൊരു നല്ല മാർക്കറ്റ് തന്നെയാണ് പുസ്തകത്തിന്റെ. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പുസ്തക പ്രസാധകന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് അനവധിയായ മേഖലകൾ, പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷം പുസ്തക പ്രസാധന രംഗത്തേക്ക് വന്നിരുന്ന പൈസ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ പുസ്തകങ്ങൾ വാങ്ങി ഗ്രന്ഥശാലകൾക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് വലിയ തോതിലുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ചെറിയ തോതിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതൊരു വളരെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്.
2: ഇങ്ങനെ പുസ്തക പ്രസാധകൻ എന്ന നിലയിൽ ഈ പ്രസിദ്ധീകരണ രംഗത്തുണ്ടായിട്ടുള്ള നിരവധി മാറ്റങ്ങളും വെല്ലുവിളികളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മോട് പങ്കുവച്ചു ഇത്രയും നേരം ഇരുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോട് കൂടി അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ എന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ, മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, ഇപ്പം സൈന്ധവ ബുക്സിന് മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, അത് വിപണിയിൽ പരാജയപ്പെട്ടു പോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
3: അത് തീർച്ചയായിട്ടും എല്ലാ പ്രസാധകർക്കും ഒന്നല്ല, ഒന്നിലധികം പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ മികച്ചതായിരിക്കും ഇത്, എല്ലാവരും വാങ്ങും, എല്ലാവരും വായിക്കും, എല്ലാവരും ആ പുസ്തകം നെഞ്ചേറ്റു എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം 1,000 കോപ്പി അച്ചടിച്ചിട്ട് 250 കോപ്പി പോലും വിൽക്കാതെ
2: പോയതുകൊണ്ട്
3: പോയ അനുഭവം അങ്ങനെയുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
2: നമുക്ക് കുറേ അധികം നേരമായിട്ട് ഇങ്ങനെ നമ്മളിതിനെക്കുറിച്ച് കുറേ വിശേഷങ്ങളാണ് സമാഗമത്തിലൂടെ ശ്രീ കെ ജി അജിത് കുമാർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടാ, നമുക്ക് എവിടെയാണ് താമസം, കുടുംബം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ.
3: ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ 13 ജില്ലയിലെ നാരങ്ങാനം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ നല്ല ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് വളർന്നത്. അതിനുശേഷം ഞങ്ങൾ കൊല്ലത്തേക്ക് താമസം മാറ്റി, അച്ഛൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലത്തേക്ക് താമസം മാറ്റുകയും അതിനുശേഷം ഞാനൊരു 20 വർഷമായിട്ടിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ 3 പ്രദേശത്തെ താമസിക്കാനായിട്ട് മാറിയിട്ടുണ്ട്. ഈ 3 പ്രദേശത്ത് താമസിക്കുമ്പോഴും എനിക്കേറെ ഇഷ്ടം, ഞാൻ ഏറ്റവും കുറച്ച് നാൾ മാത്രം ജീവിച്ച, എൻ്റെ ബാല്യവും കൗമാരവും എന്ന് പറയാൻ പറ്റത്തില്ല, ബാല്യകാലം ചിലവഴിച്ച

0: ഇഷ്ടപ്പെട്ട് പിന്നെ പത്തനംതിട്ടയിലെ നാരങ്ങാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊല്ലമാണെന്ന് പറയും എന്ന് പറയുന്നത്.
0: അത് പറയുമ്പോഴേ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ഈ മഞ്ഞൊക്കെ തുടങ്ങുന്ന ഒരു കാലത്ത് സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ വൃശ്ചിക മാസം എന്ന് പറയും, വൃശ്ചിക മാസത്തിൽ ഞാൻ പലതവണ ഈ എന്റെ പത്തനംതിട്ടയിലേക്ക് പോവുകയും പണ്ടൊക്കെ ഏതെങ്കിലും ബന്ധുവീടുകളിൽ താമസിച്ച് രാവിലെയൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞാൻ പത്തനംതിട്ട താമസിച്ചിട്ട് രാവിലെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക്, അത് രാവിലെ പോവും, 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. ഞാൻ പഠിച്ച ആ പ്രദേശത്തെ അലിങ്കൽ MDLP സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലും ഒക്കെ പോയിട്ട് അതിന്റെ പടിക്കെട്ടിലിരിക്കുകയും അതുവഴി നടക്കുകയും, അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഈ കറുക പോലെയുള്ള ചെറിയ ചെടികളിൽ ഈ തുഷാരഗണങ്ങളൊക്കെ
1: മഞ്ഞുതുള്ളി
0: ഇങ്ങനെ
1: ഇരിക്കും.
0: സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ONV കവിതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒക്കെ അനുഭവപ്പെടും. അതുവഴിയൊക്കെ നടക്കുക, അത് ആരെങ്കിലും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നും അല്ല, എന്റെ ഒരു സന്തോഷത്തിന്
1: ആത്മനിർവൃതിക്ക് വേണ്ടി.
0: ഞാനീപ്പറഞ്ഞ പിന്നെ മഞ്ഞുതുള്ളികൾ ഒട്ടിയിരിക്കുന്ന പിന്നെ പുൽക്കുടികളൊന്നും മാത്രമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിന്റെ വരാന്ത, ബസ് സ്റ്റോപ്പ്, പിന്നെ പിന്നെ കലിങ്ക്, നമ്മൾ എപ്പോഴോ വിരിഞ്ഞിട്ടുള്ള ചില പൂക്കൾ, അത് ഉണ്ടായിരുന്ന ചെടികൾ, അതൊന്നും ചിലപ്പോൾ ഇപ്പൊ ഉണ്ടാവില്ല, എങ്കിലും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും.
1: അതെ അതെ. അല്ലെങ്കിൽ ചേട്ടാ, നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് മെമ്മറിയാണ് ഒരിക്കലും മായാതെ കിടക്കുന്നതെന്ന് ചോദിച്ചാല് എപ്പോഴും ബാല്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്, ബാല്യകാല സുഹൃത്തുക്കള്, ബാല്യകാലം, അന്നത്തെ കളിക്കൂട്ടുകാര്, അല്ലെ, അന്നത്തെ നമ്മുടെ കളികള്, അന്നത്തെ നമ്മള് കളിച്ച് നടന്ന ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ ഈ ഏജിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് മായാതെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പം നമ്മള് സമാഗമത്തിന്റെ ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ഇത്രയും നേരം സ്റ്റുഡിയോയിലെത്തി കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഇനിയും ഒരുപാട് ഒരുപാട് നമുക്ക് കേൾക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ സമാഗമത്തിന്റെ സമയം ആയിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് സമാഗമത്തിലൂടെ ഇത്തരം അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച അജിത്തേട്ടന് ഒത്തിരി നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഭാഗമായ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഞാൻ എന്റെ നന്ദിയും സ്നേഹവും എല്ലാവരോടും പറയുകയാണ്.
1: സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരം. ഒരു മനുഷ്യന് ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ. ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

0: അർച്ചന ഫൈനാൻസോ? അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈകൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹര

ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ, ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

0: മികച്ച കരിയർ അവസരമാണിത്.
1: ബീമാസെഗില് ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
0: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാസെഗിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷുമാണ്. റേഡി സാന്ത്വനം 90.4 FM ൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഇന്ന് ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി ഒത്തിരി തമാശകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാനും പാർവതിയാണ്. ആദ്യമായിട്ടാണ്
0: ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരാളും കൂടി ഉണ്ട്.
1: നമ്മുടെ പ്രിയപ്പെട്ട ഒരു ടെക് തന്നെയാണ് ആർജെയും കൂടിയാണ്. ആതിരയാണ് നമ്മളോടൊപ്പം ഇന്നിരിക്കുന്നത്.
0: അതെ, യെസ്. എന്നാൽ ആതിരയാണ് നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇടാനായിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. യെസ്. അപ്പോൾ രജനി ചേച്ചി, സോറി, എനിക്ക് ബീന ചേച്ചി എന്നാണ് ചെറിയതായിട്ടൊന്ന് തെറ്റിപ്പോയി. നമ്മൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് മുതൽ നമുക്ക് നല്ലൊരു പേരായിട്ട് അങ്ങ് മാറാം.
1: അതെ അതെ, തീർച്ചയായും. പിന്നെ പാർവതി, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മളോട് പറയാനുള്ള കുറേ അധികം കാര്യങ്ങളും മെസ്സേജസും അപ്ഡേറ്റ്സും നമ്മൾ പറയുന്നതിനെ കുറിച്ചുള്ള കുറേ ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്പർ കൂടി നമുക്കൊന്ന് പറയാം.
0: യെസ്. അപ്പം നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785, 8885558875 എന്ന നമ്പറിലൂടെ പെട്ടെന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം നല്ല തിരക്കൊക്കെ ഒഴിഞ്ഞ് നല്ല സമാധാനമായിട്ടൊക്കെ എല്ലാവരും ഇരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. രേണു ചേച്ചി, നമുക്ക് വിശേഷങ്ങളിലോട്ടൊക്കെ പോകണ്ടേ?
1: അതെ, പോകണം. ഇന്ന് നമുക്ക് നമ്മുടെ ഗാന്ധി ജയന്തിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ആ ഒരു ശക്തി, ആ ഒരു പ്രചോദനത്തെക്കുറിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ നമുക്കൊരു ശുഭചിന്ത ഈ ഒരു ദിനത്തിൽ പങ്കുവെച്ചിട്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പം നമ്മൾ ഇന്ന് പാർവതി പറയുന്ന ശുഭചിന്ത എന്തെന്ന് വെച്ചാൽ, സമർത്ഥമായി നമ്മൾ മറച്ചു വയ്ക്കുന്ന തെറ്റുകളേക്കാൾ സത്യസന്ധമായി തിരുത്തപ്പെടുന്ന തെറ്റുകളാണ് ജീവിതത്തിന് എപ്പോഴും ഉപകരിക്കുക, അല്ലേ? അപ്പം നമ്മൾ ചിലർ തിരുത്തലിന് തയ്യാറാകേണ്ടി വരും, ചിലർ തിരുത്തലിന് തയ്യാറാകാത്ത പല കാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ തിരുത്തലിനൊരു ധൈര്യമൊക്കെ വേണം, അല്ലേ? ആളുകളുടെ കുറ്റപ്പെടുത്തലും ഉണ്ടാവാം, ആളുകളെ ഉൾക്കൊണ്ട് വേണം നമ്മളത് പറയാൻ. അപ്പം നമ്മൾ സമർത്ഥമായി നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾക്ക് സംഭവിക്കുന്ന, പറഞ്ഞു വന്നാൽ ടോട്ടലായിട്ടതാ, നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ്, ആ തെറ്റ് നമ്മൾ സമ്മതിക്കാൻ തയ്യാറായി അതിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ സത്യസന്ധമായി നേരിടുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുന്നത്, അല്ലേ?
0: അതെ, തീർച്ചയായും. മനുഷ്യരാണ്, തെറ്റ് പറ്റാം. ആ തെറ്റ് തിരുത്തുന്നതിലൂടെയാണ് ഒരാളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പോലിരിക്കും. അല്ലാതെ നമ്മൾ വാശിയായിട്ട് ഞാൻ എൻ്റെ തെറ്റ് തിരുത്തത്തില്ല, ഞാൻ സോറി പറയില്ല, അല്ലെങ്കിൽ സോറി പറയുന്നത് മാത്രമല്ല തെറ്റ് തിരുത്തൽ. യെസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ആ ഒരു ഭാരം നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടക്കും.
1: അതെ,
0: നമ്മളിങ്ങനെ കൊണ്ട് അതിങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും.
1: പാർവതി പറഞ്ഞതിൽ ഒരു വലിയൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ സോറി പറയുന്നതിലല്ല കാര്യം എന്ന്, ക്ഷമ പറഞ്ഞ് അവസാനിപ്പിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ അത്തരം ഒരു കാര്യം ഒരിക്കലും, അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്ന ഒരാൾ നമ്മോട് തെറ്റ് ചെയ്തിട്ട് ക്ഷമ പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണെന്നുള്ളൊരു ബോധ്യം ഉൾക്കൊണ്ട് നമ്മൾ അവരോട് പ്രവർത്തിക്കുക, തിരിച്ച് എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്കും കൂടെ ഉണ്ടാകുന്നതും കുറച്ചധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കളവുകളുടെ കാര്യത്തിൽ ഇതുണ്ട്, അല്ലേ?
0: അതെ, നമ്മൾ കള്ളം പറഞ്ഞ് നമുക്ക് എത്ര ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 100 കള്ളം കൂടി പറയേണ്ടതായിരിക്കും, അല്ലേ? അത് കുറച്ചേരം കഴിഞ്ഞ് നമ്മളത് തിരിച്ച് റിപ്പീറ്റ് ആലോചിച്ചാലും നമുക്കത് കിട്ടത്തില്ല, കാരണം അത് കളവാണ്. അത് നമ്മൾ എന്തായാലും പിടിക്കപ്പെടും. അപ്പം അതിലുകൊണ്ട് അതിനേക്കാളും നല്ലത് നമ്മൾ കള്ളം പറയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം സത്യസന്ധമായി പറഞ്ഞു പോയാൽ ആ 100 കള്ളത്തേക്കാൾ നല്ലതായിരിക്കും.
1: അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം കളവ് പറയില്ല എന്നൊന്നും നമുക്ക് പ്ലെഡ്ജ് എടുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. ചില മനുഷ്യരൊക്കെ സാഹചര്യത്തിന് വിധേയമായി ചില അവസ്ഥകളിൽ പിടിച്ചു നിലനിൽപ്പിന് വേണ്ടി അവരൊരു കളവൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ കടന്നു പോയേക്കാം. ഗാന്ധിജിയുടെ ഈ ദിനത്തിൽ കളവ് പറയണമെന്നല്ല ഞാൻ പ്രചോദനം തരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നമ്മളെ അവരുടെ ഹൃദയത്തോട് നമ്മളെ ചേർത്ത് വെച്ച് ഇരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ പോയി നിന്ന് നല്ല അസലായിട്ട് കളവ് പറഞ്ഞ് അവരെ പറ്റിക്കുക എന്നുള്ളൊരു അധാർമികത അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല, ഈ ലോകം വിട്ടു പോകാൻ തന്നെ കഴിയില്ല. അപ്പം ഒരു കാര്യമാണ് പറഞ്ഞത്, സത്യസന്ധമായി നിലകൊള്ളുക, നിലപാടുകളോടെ ജീവിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യവത്തായ ഒരു കാര്യം എന്നുള്ളത് ഈ രാഷ്ട്രപിതാവിൻ്റെ ഈ ദിനത്തിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
0: അതെ, യെസ്. അപ്പം നല്ല ഒരു ശുഭചിന്തയോടുകൂടി നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ശുഭചിന്ത

0: ജയന്തിയുടെ ഇടയിൽ തന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഗാന്ധി ജയന്തിയാണ്.
1: അതെ അതെ അതെ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആവേശമായിരുന്ന പല വിഗ്രഹങ്ങളും മാറിപ്പോയിരിക്കാം, അതൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നു പോയിരിക്കാം, പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ മഹാത്മാഗാന്ധി പ്രസക്തനാകുന്നത് അല്ലെങ്കിൽ പ്രസക്തമാകുന്നത് അദ്ദേഹം ഒരേ സമയം ചിന്തയുടെയും പ്രവൃത്തിയുടെയും അപൂർവമായ സംയോജനമായതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഒരുപാട് പ്രശസ്തരായ ഗാന്ധിയൻ ചിന്തകന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ. ഇന്ന് അഹിംസ ദിനം കൂടിയാണ് അല്ലേ പാർവതി?
0: യെസ്, അതെ. നമ്മൾ പ്രതിമകളായും നോട്ടുകളായും റോഡുകളിൽ ഒക്കെ ഇങ്ങനെ പ്രതിമകളെയൊക്കെ നിർത്തി നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ അതിലൊന്നും ഒതുങ്ങാത്ത ഗാന്ധിജിക്ക് ആ ഒരു പ്രത്യേക ഇന്ന് നമ്മൾക്ക് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യമായിട്ടിരിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും ഉദാഹരണം ഗാന്ധിജി തന്നെയാണ് അല്ലേ. നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന, ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരാളുടെ കഷ്ടപ്പാട് തന്നെ ഉണ്ട്. ഒരാളല്ല, 1000 പേരുടെ, ആ 1000 പേരെ ചേർത്ത് നിർത്താൻ ഒരാൾ എന്നും ആവശ്യമാണ്.
1: അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി രാഷ്ട്ര പിതാവ് എന്ന വിശേഷണത്തിന് നമ്മൾ അർഹനായത് എന്നുള്ള. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായതുകൊണ്ട് മാത്രമൊന്നുമല്ല രാഷ്ട്രപിതാവായതെന്ന് എനിക്ക് വ്യക്തിപരമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായതുകൊണ്ട് മാത്രം നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. അതിലുപരി ജാതി മത ഭാഷാ ചിന്തകൾക്ക് അതീതമായി ഒരു വളർന്നു വന്ന ഒരു സമൂഹമുണ്ട്, ഒരു ജനതയെ, ആ ജനതയെ ഇങ്ങനെ വൈവിധ്യങ്ങളാലൊക്കെ വിഭജിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു ദേശീയ ബോധത്തിലേക്ക്, ഒരു ദേശീയ തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ സമന്വയിപ്പിച്ച മഹാനായ നമ്മുടെ ഗാന്ധി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ.
0: യെസ്, അതെ. അദ്ദേഹം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ 157-ാമത് ജന്മദിനമാണ്.
1: അതെ അതെ. നമ്മുടെ ഒരുപാട് ഇന്ത്യയുടെ നഗര ചത്തുരങ്ങളിലും തെരുവുകളിലും ഒക്കെ കലാലയങ്ങളിലുമെല്ലാം ഗാന്ധിയൻ സമര പൈതൃകം മനോഹരമായി വീണ്ടെടുക്കപ്പെടുകയും കാലാനുസൃതമായി അത് പ്രയോഗവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നമ്മൾ ഇന്ന് ഗാന്ധിജിയുടെ ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. അപ്പം ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ചരിത്രപരമായ ഒരു പങ്കുവഹിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. കൊളോണിയൽ വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ ഒരു ആവശ്യം എന്ന നിലയിൽ അദ്ദേഹം ജനകീയമായ ഒരു അനുഭവമാക്കി സ്വാതന്ത്ര്യത്തെ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രതന്ത്രത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ സാധാരണ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി മഹാത്മാഗാന്ധിയായിട്ട് നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിലും നമ്മുടെ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അല്ലേ ഇങ്ങനെ നമ്മൾ വാദോരാധ പറയുമ്പോഴും പാർവതി നമ്മുടെ പഠന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് കേട്ട ഒരുപാട് കഥകളുണ്ട് ഇങ്ങനെ അല്ലേ. നമ്മൾ മറക്കാത്ത നമ്മുടെ ബാല്യത്തിലെ ആ മറക്കാത്ത കുറേയധികം അനുഭവങ്ങൾ നമുക്കങ്ങനെ ഉണ്ട്.
0: തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അല്ലേ നമ്മൾക്ക് എല്ലാം ഒരു പാഠമാണ്. ഒരിക്കലും ഒരാൾ ഒരു ഗാന്ധിയനായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് 100% അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. രജനീഷിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്?
1: അതെ അതെ, തീർച്ചയായും. വാക്കുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ പ്രായോഗികതയിലേക്ക് വരുമ്പോഴേ എന്തൊക്കെയോ എവിടൊക്കെയോ നമ്മുടെ കയ്യിൽ നിന്ന് മനുഷ്യരാണ്. അപ്പം അത്രയും അധികം തത്വചിന്താപരമായ ഒരു ദിശാബോധത്തിലേക്ക് ഒരു ജനതയെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് പിന്തുടരുമ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകരിക്കാൻ പറ്റും, പക്ഷേ എല്ലാം പറ്റില്ല,
0: ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം. നമ്മളിപ്പോൾ ലോകത്തെല്ലാവരും പറയും നമ്മൾ മിനിമലായിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു പറച്ചിലുണ്ട്, പക്ഷെ അങ്ങനല്ല. ഗാന്ധിജിയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ലോകം മിനിമലിസം കൊണ്ടുവരുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മിനിമലിസം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിലാണെങ്കിലും ജീവിത രീതികളാണെങ്കിലും ഒക്കെ ഒരു മിനിമലിസ്റ്റിക് ജീവിതമായിരുന്നു അല്ലേ. ഡ്രസ്സൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ചർക്കയിൽ നൂല് നോർത്ത് ആ ഡ്രസ്സ് തന്നെയാണ്, ആ ഒരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്.
1: അതെ അതെ. നമുക്ക് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഒരു വാക്കിനെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും. ബഹുസ്വരത എന്നുള്ളൊരു വാക്കുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ. ബഹുസ്വരത, ഏക സംസ്കാരം, ഏക ദൈവം, ഏക വിശ്വാസം, ഇതിലേക്കൊക്കെ ജാതി മത വർഗ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒന്നുമല്ലാതെ തന്നെ ഒരു വ്യക്തിയെ ഏകസ്വരതയിലേക്ക് കൊണ്ടുവന്ന ഒരൊറ്റ കേന്ദ്ര ബിന്ദുവായി നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പം നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത എത്ര കാര്യങ്ങളാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്ന് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ സമയക്കുറവ് മൂലം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുമുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും അധികം ഇന്ന് ഈ ദിനത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. റേഡിയോ സാന്ത്വനത്തിനും ഇന്നൊരു വലിയ ആഘോഷമൊക്കെ ഇന്നിവിടെ നടക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ നിറയെ കുട്ടികളാണ്, നമ്മുടെ ഒരുപാട്

0: അങ്ങനെ ഒരുപാട് മൂല്യവത്തായ കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ഒരു കുറേ എസ് പി സിയുടെ കുറേയധികം കുട്ടികളുമായി ഒത്തിരി അധ്യാപകരും പോലീസുകാരും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നിറയെ ആഘോഷം തന്നെയാണ്. ഞങ്ങൾ ഇതേ ലൈവിലെ ഞാനും പാർവതിയും ആതിരയുമായി ഇങ്ങനെ ചർച്ച ചെയ്ത് നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ നമ്മളെ സ്റ്റുഡിയോ ഇങ്ങനെ കുട്ടികളുടെ ആരവം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ, അതിനിടയിലാണ് നമ്മൾ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയം ഇങ്ങനെ അടുത്തിരിക്കുന്നു. അപ്പൊ വിശേഷങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം രചനശേഷിയാണ്. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ടെക്കായിട്ട് ഇന്ന് ആതിരയാണ്. യെസ്, അപ്പോ രചനശേഷി, നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്.
2: അതെ അതെ, നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെച്ചത്. അപ്പം നമുക്ക് രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ, തത്വചിന്തകൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്കിനെ കുറിച്ചും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് രാജ്യമെമ്പാടും പ്രാർത്ഥനയും ചടങ്ങുകളും ഒക്കെ നടക്കുന്നു. രാഷ്ട്രപിതാവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും തത്വങ്ങളും ഒക്കെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ അനുസരിച്ചുകൊണ്ട് സത്യം, അഹിംസ, സ്വരാജ് എന്നിവയിൽ വേരൂന്നിയ തത്വചിന്തകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേ നാം ഈ സ്റ്റുഡിയോയിൽ ഇന്നിങ്ങനെ നമ്മുടെ ലൈവ് കടന്നു പോവുകയാണ്. അപ്പം ഇന്ന് നമുക്ക് ലൈവ് കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറന്നുയർന്ന വിമാനത്തിൽ സംഭവിച്ച കുറേ അധികം, അതിൽ നമ്മളൊരു ഇന്ത്യൻ ആയതിൽ നമ്മളൊരുപാട് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ടെലവീവ് ഫ്ലൈ ദുബായ് വിമാനത്തിലെ ആക്രമണത്തെ വേൾഡ് ട്രേഡ് സെൻറ്ററിനോട് ഉപമിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ആ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ യശസ്സിനെ ഉയർത്തിപ്പിടിച്ച പൈലറ്റിനെ കുറിച്ച് കുറേയധികം പറഞ്ഞു. അപ്പം അദ്ദേഹം നമുക്ക് വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത്. അതായത് പൈലറ്റിനെ ആക്രമിച്ച സഹ പൈലറ്റ് ഒമാൻ പൗരനാണെന്നും നെതന്യാഹു പറഞ്ഞു. അപ്പം ഒമാൻ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റിൻ്റെയും മറ്റു പൈലറ്റിൻ്റെയും ഒക്കെ ഒരു സമയോചിതമായ ഇടപെടലിൽ കീഴടങ്ങി എന്നുള്ളൊരു വാർത്തയും കൂടിയാണ് വരുന്നത് അല്ലേ.
1: ഭയങ്കര അഭിമാനം.

0: ണല്ലേ, ഒരു ഇന്ത്യൻ പൈലറ്റ് ആണ്, നമുക്ക് ഭയങ്കര അഭിമാനത്തോടാണ് നമ്മൾ നിൽക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് ദുഃഖവും ഉണ്ട്. കാര്യം ഒരുപാട് ഒരു ഒരു പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മളുടെ എല്ലാം വിശ്വാസം ആ പൈലറ്റിലാണല്ലേ. നമ്മളെല്ലാം വിശ്വാസം ഭൂമിയിലാണോ എന്ന് ചോദിച്ചാൽ ഭൂമിയിലല്ല, ആകാശത്താണോ എന്ന് ചോദിച്ചാൽ ആകാശത്തല്ല. നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മളുടെ എല്ലാം വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ പൈലറ്റിലാണ്. അപ്പം നമ്മളെല്ലാ സർവ്വ ഈശ്വരനെയും വിളിച്ച് ആ പൈലറ്റിലാണ് നമ്മൾ അന്നേരം ദൈവമായിട്ട് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സംയോജിതമായ ഇടപെടലിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വാക്കുകളില്ല. ഒരു വലിയ ദുരന്തമാണ് അദ്ദേഹം ഒഴിവാക്കി തന്നത്. കാരണം വേണമെങ്കിൽ അദ്ദേഹത്തിന് പെയിൻ ആണ് അല്ലെങ്കിൽ എനിക്ക് മാറിയിരിക്കാം എന്നൊക്കെ ചിന്തിക്കാം, പക്ഷെ അദ്ദേഹം തന്നെയാണ് ഫൈറ്റ് ചെയ്ത് അത് ആ ഫ്ലൈറ്റ് എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം എമർജൻസി മെഡിസിനിലേക്ക് പോയത്.
1: ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ഒരു പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് വിമാനം പറന്നുയർന്നു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിൽക്കെയാണ് ആക്രമണം ഉണ്ടായത്. സഹ പൈലറ്റായ ഒമാൻ സ്വദേശി പൈലറ്റിനെ ആക്രമിക്കുകയായിരുന്നു. ഇന്ത്യൻ പൗലറ്റും ക്യാപ്റ്റനുമായ സ്മിത്ത് മച്ചാറിന് കുത്തേറ്റു. പക്ഷേ ആഴത്തിൽ, വളരെ ആഴത്തിൽ മുറിവേറ്റ അദ്ദേഹം ഭാരതീയൻ. അദ്ദേഹം ഒരിക്കലും, ഞാൻ എന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരൊറ്റ മനുഷ്യരെ പോലും ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റമാണ്. കാരണം ഞാൻ തകർന്നു വീഴാലും ഇത്രയധികം പൗരന്മാരെ എന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഈ ഒരു യാത്രയിൽ ഞാൻ എൻ്റെ നല്ല സമയോചിതമായ ഇടപെടലിലൂടെ എൻ്റെ ബോധം മറയുന്നതിന് ഉള്ളിൽ തന്നെ അദ്ദേഹം സൗദി അറേബ്യയിലെ ആ ഒരു ഇതിലേക്ക് ഇടിച്ചിറക്കുക, ലാൻഡ് ചെയ്യിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ കോക്ക്പിറ്റിൻ്റെ വാതിൽ അൺലോക്ക് ചെയ്തു. കോക്ക്പിറ്റിൽ നിന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ ഒരു ഇസ്രായേലി യാത്രക്കാരനാണ് അകത്ത് കടന്ന് ആക്രമണകാരിയായ പൈലറ്റിൽ നിന്ന് വിമാനത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ചത്. തുടർന്ന് മറ്റ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് അക്രമിയെ കീഴ്പ്പെടുത്തുകയും വിമാനത്തിലുണ്ടായിരുന്ന റിസർവ് പൈലറ്റുമാർ എത്തി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുകയായിരുന്നു. ആക്രമണം നടത്തിയ ഒമാനി പൈലറ്റിനെ നിലവിൽ സൗദി അറേബ്യയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ പങ്കാളിയാകാൻ ഇങ്ങനെ ഇസ്രായേൽ അതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ ഇറാനോ മറ്റേതെങ്കിലും ഭീകര സംഘടനകൾക്കോ പങ്കുള്ളതായി നിലവിൽ വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഡൊണാൾഡ് ട്രംപും ഇദ്ദേഹത്തെ വീരനായകൻ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഒരു രാജ്യം നേരിടുന്ന, അല്ലേ പാർവതി, ഒരു രാജ്യം നേരിടുന്ന ഒരു വൻ ദുരന്തത്തിൽ നിന്ന് ആ ഒരു രാജ്യത്തിൻ്റെ ജനതയെ രക്ഷിക്കാൻ നമ്മുടെ ഒരു ഭാരതീയന്, ഒരു ഇന്ത്യക്കാരന് കഴിഞ്ഞു എന്നുള്ളത് ഇന്നലെ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ നിറയെ അദ്ദേഹത്തെ കുറിച്ചുള്ള റീലുകളാണ്. ഇപ്പം
0: അഭിമാനമാണല്ലേ നമുക്കിപ്പോൾ, കാരണം ഒരു ഇന്ത്യനാണ്, നമ്മൾ ഒരു ഇന്ത്യനാണ്, നമുക്ക് നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം, അത് ഇത്രയും ജനങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. ഏതൊരു ഇന്ത്യക്കാരനും ഏത് രാജ്യത്ത് ചെന്നും അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊക്കെ മെസ്സേജസ് ഒക്കെ വായിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം റിനോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗാന്ധി ജയന്തിയെ കുറിച്ചുള്ള ഒരു ഇതാണ്, ഗാന്ധിജിയെ വരച്ച ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, വളരെ മനോഹരമായിട്ടുണ്ട്. ഗാന്ധി ജയന്തി ഗ്രീറ്റിംഗ്സ് ടു ഓൾ ക്രൂ ആൻഡ് ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ഒരു ഗ്രീറ്റിംഗ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. ഗാന്ധിജിയുടെ ആദർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് 2007 ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 നമ്മുടെ ഈ അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിനത്തിൽ ഒരു ഗാന്ധിജിയുടെ പിക്ചറൊക്കെ ഉണ്ട്. അപ്പം താങ്ക് യു,
0: വരച്ച പിക്ചറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. അതോടൊപ്പം ഒരു നല്ല ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് നമുക്കൊരു മെസ്സേജസ് അയച്ചിട്ടുണ്ട്. നെൽസൺ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കുക, നമ്മളിങ്ങനെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ജോബി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അതോടൊപ്പം നമുക്കൊരു ഒരു ശുഭചിന്തയും കൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജീവിതാഭിലാഷങ്ങളും അത്യന്തമായ ഫലം വീട്ടിൽ സന്തോഷമായിരിക്കുക എന്നതാണ്. വളരെ മനോഹരമാണ്.
1: അതാണ് പറഞ്ഞത്, വലിയൊരു കാര്യമാണ്. വീട്ടിലാണ് ആദ്യം സമാധാനം വേണ്ടത്. നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുകയും അതിനെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഈ അഹിംസാ ദിനത്തിൽ നമുക്കും പറയാനുള്ളത് നമ്മുടെ ആദ്യത്തെ സമാധാനം നമ്മുടെ വീട്ടിനുള്ളിലാണ് അല്ലേ പാർവതി.
0: ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അവിടെ നിന്നാണ് നമുക്ക് സമാധാനം തുടങ്ങേണ്ടത്. എന്നിട്ടാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സമാധാനം നേടാൻ പറ്റൂ. അപ്പൊ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോകണോ അതോ ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടിട്ട്
1: നമ്മുടെ ഭാരതീയനായതിൽ ഞാൻ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയാനുള്ള ആ ഒരു തുടർ ദിനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു വ്യക്തിക്കായി നമുക്ക് ഈ പാട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ പാട്ടിലേക്കൊക്കെ പോകുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം രചനശേഷിയുമാണ്. അതോടൊപ്പം നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന നല്ല വൈബിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മളുടെ ടെക്കായിട്ട് ഇന്ന് ആതിരയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ എല്ലാവരും പങ്കുവെക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
3: പാർവതി, നമ്മൾ മനോഹരമായ നമുക്ക് നമ്മുടെ ഭാരതത്തെ നമ്മളൊരു ഇന്ത്യക്കാരൻ, ഒരു ഞാനൊരു ഇന്ത്യക്കാരനായാലും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷമെന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള വികാരം ഉണർത്തുന്ന ഒരു പാട്ടാണ് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇപ്പം ഇട്ട് കൊടുത്തത്.
0: അപ്പം നമുക്ക് അതെ,
3: നമ്മുടെ ഒരേ ഒരു മഹാത്മാവ്, ആ മഹാത്മാവ് പിറന്ന മണ്ണിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ, ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്ലെഡ്ജ് എടുക്കുന്നത്. അപ്പം ആ ഒരു ഒരേ ഒരു മഹാത്മാവെന്ന് നമ്മുടെ പിറവി ഉള്ളിടത്തോളം കാലം, ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നാം മൺമറഞ്ഞാലും ആ മഹാത്മാവിൻ്റെ സ്മൃതികളും ഓർമ്മകളും തത്വങ്ങളും ചിന്തകളും ഒക്കെയായി ഭാരതം ഇങ്ങനെ അജൈവ, നമ്മളൊരു ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവാത്ത തരത്തിലേക്ക് അജയ്യമായി നമ്മുടെ ഭാരതം ഇങ്ങനെ എന്നും കൊടിപാറിക്കട്ടെ എന്നൊരു ആശംസകളോടുകൂടിയാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ
0: കൊണ്ടുവന്നിരിക്കുകയാണ്.
3: അതെ അതെ, ഇങ്ങനെ ആവേശത്തിൽ കൊണ്ടുവരിക്കുമ്പോഴും രാഷ്ട്ര ദർശനങ്ങളെയും രാഷ്ട്രീയത്തെയൊക്കെ ചുവട് പിടിക്കുമ്പോഴും ഇന്നലെ നമുക്ക് 2 ദിവസമായിട്ട് നല്ല വിഷമം തോന്നിയ കുറേയധികം കാര്യമാണ് നമ്മുടെ മൂല്യമുക്തമാകുന്നു രാഷ്ട്രീയം എന്നുള്ള ഈ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ചാണ് നമുക്ക്. അപ്പോൾ തിരുവനന്തപുരത്തെ ആക്രമണങ്ങളിൽ ഒരുപാട് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാർ തമ്മിൽ അടിച്ചതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രേരണ ചെലുത്തിയവരും പിന്തുണ നൽകിയവരും ഒക്കെ തന്നെ ഗാന്ധിജിയെ ഒന്ന് ഓർത്ത് ഈ ഒരു മൂവ്മെൻസിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ വാർത്തെടുത്ത് അഹിംസ എന്ന തത്വത്തിലൂടെ ഇത്രയും വലിയ ഒരു തോക്കിൻ മുനയിൽ നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യത്തെ അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഒരു വശത്ത് ജീവിത നിലവാരം, സുരക്ഷിതത്വം, പിന്നെ നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ്. നമ്മളെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോഴേ പറയും നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ മാൻ എന്നുള്ള നിലയിൽ നമുക്കെപ്പോഴും ഒരു ഡിഗ്നിറ്റി നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം അല്ലേ.
0: തീർച്ചയായും
3: ചിലപ്പം ചില ഇടങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരാം. നമ്മൾ നല്ല രീതിയിൽ നിലപാടുകളെ പിന്തുടർന്നു കൊണ്ട് പോകുമ്പോഴും ഒരുപാടിടങ്ങളിൽ നമ്മൾക്ക് ചില കസേരകൾ കിട്ടാതെ വരാം. ചില കിരീടങ്ങൾ നഷ്ടപ്പെട്ട ഭരണാധികാരികൾ നമ്മുടെ മുന്നിലുണ്ട്. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ വർത്തമാനകാലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നിന്നോ പിന്തള്ളപ്പെട്ട ഒരുപാട് രാജഭരണാധികാരികളെയും മുഗൾ ഭരണാധികാരികളുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ ഒരു കാര്യത്തിനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ അത് രാഷ്ട്രീയത്തിലേക്കാണെങ്കിലും ഏതെങ്കിലും സംഘടനയിലാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഒരു തത്വചിന്ത രൂപപ്പെടുത്തിയെടുക്കുന്നതിലായാലും ശരി, നമ്മൾ അങ്ങനെ നമ്മൾ മൂല്യവത്തായ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിയായി മാറുന്നത്.
0: യെസ്, അപ്പം നമ്മൾ ആ ഒരു നല്ലൊരു വ്യക്തിത്വം ആകുന്നത് ആ മൂല്യത്തെ നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെയാണ്. ഇന്നേ ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഇന്നേ ദിവസം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയവൽക്കരണ അടിയൊക്കെ നടക്കുമ്പോൾ ഇന്നേ ദിവസം ആ മഹാത്മാവിനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അഹിംസയുടെ ഒരു ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ഒരു മഹാത്മാവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരും എന്നാണ് രജനി ചേച്ചി പറഞ്ഞു ഇങ്ങനെ വരുന്നത്.
3: അപ്പം നമുക്കിന്ന് ഒരുപാട്

0: ദിനങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മളെ, നമുക്ക് ഒരുപാട് ദിനങ്ങൾ, അതായത് ലോക പുഞ്ചിരി ദിനമാണ് ഇന്ന്. പുഞ്ചിരി ദിനത്തിൽ പാർവതി ദേവി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആതിര അതിലും ചിരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ നിറച്ച ചിരി പടരട്ടെ. ഈ നമ്മളിൽ പടരുന്ന ഈ ചിരി ലോകമാകമാനം എല്ലാ വ്യക്തികളിലേക്കും പുഞ്ചിരിക്കാനുള്ളൊരു മനസ്സ് വളരെ വലുതാണ്.
1: അതെ, തീർച്ചയായും. നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഒരു ചിരിച്ച മുഖത്തോടൊക്കെ എണീറ്റ് വരുമ്പോൾ ആ ദിവസം നമുക്കും അടിപൊളിയായിരിക്കും, നമ്മളെ കാണുന്ന വ്യക്തിക്കും അത് അടിപൊളിയായിരിക്കും. അതോടൊപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ റോഡിൽ വരുന്നത്, ഒരാൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ അദ്ദേഹത്തിനും ഒരു സന്തോഷമാണ്, നമുക്കും അതൊരു സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർക്ക് ചിരിക്കാൻ ഇപ്പൊ മറന്നു പോകുന്നുണ്ട്.
0: മീൻസ് എന്താണോ പാർവതി, അതിങ്ങനെ നമുക്ക് ചില വ്യക്തികളെ, നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കലുഷ പ്രശ്നബാധിതമായ ഒരു മനസ്സ്, ഭയങ്കര കലുഷിതമായ മനസ്സുമായിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ, അയ്യോ എനിക്ക് എന്നു വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോഴും ചിരി മറന്നു പോയേക്കാം. ചിലരെ നമ്മൾക്ക് വേണ്ടത്ര പരിഗണിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒരുപാട് ഇനങ്ങളിലും ദിവസങ്ങളിലും, അല്ലെങ്കിൽ എക്സ് ഓർ വൈ ഏതൊരു വ്യക്തിയായാലും ഇന്നലെ വരെ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു, ഇന്ന് എന്നെ കണ്ടിട്ടൊന്ന് ചിരിച്ച പോലും ഇല്ല എന്ന്, അങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിക്കാതെ ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക. അവരെ കുറ്റപ്പെടുത്തുന്നതിനൊക്കെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ എന്ന് ചിന്തിക്കുക. അപ്പം ഇന്ന് ഈ ലോക പുഞ്ചിരി ദിനത്തിൽ ഇതേ നന്നായി ചിരിച്ചുകൊണ്ടാണ് പാർവതി ഇരിക്കുന്നത്, ആതിരയും ഇരിക്കുന്നത്.
1: ഞങ്ങൾക്ക് രജന ചേച്ചിയുടെ മുഖം കണ്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് റിപ്ലൈ ഇങ്ങോട്ട് വരുന്നത്.
0: പാർവതി, നമ്മളിപ്പോ നമുക്കെതിരെ വരുന്ന ഒരാള് നമ്മളെ നോക്കി നല്ല മനോഹരമായൊരു പുഞ്ചിരി തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ചില വ്യക്തികളുണ്ട് അല്ലെ, നമ്മൾ ചില ഇടങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലര് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മളെ നോക്കി തലയാട്ടിക്കൊണ്ട് നല്ലൊരു ചിരിയൊക്കെ ഇങ്ങനെ പാസ്സാക്കും. പക്ഷേ എനിക്ക് വിഷമമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയല്ല, എനിക്ക് വിഷമമായിട്ടുള്ള ചില ഇടങ്ങളിൽ നമ്മൾ നല്ല നമുക്ക് കാണുമ്പോൾ ചിരിക്കണം എന്ന് തോന്നിയ ഒരാളോട് നമ്മൾ നന്നായി ചിരിക്കും. പക്ഷേ പുഞ്ചിരി മാത്രമല്ല, നല്ല രീതിയിൽ ചിരിക്കും അവരെ നോക്കി. പക്ഷേ തിരിച്ച് അവർ ആ ചിരി തരാതെ പോകുമ്പോഴും അപ്പം നമുക്ക് ഒരു ഒരു ഉള്ളിൽ എവിടെയോ ഒരു നോവിന്റെ ഒരു ചെറിയ
1: പറഞ്ഞത്, നമ്മളെ ഒരാൾ നമ്മൾക്ക് ഇങ്ങനെ ചിരിക്കുമ്പോൾ തിരിച്ച് ഒന്ന് ചിരിച്ചൂടെ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ നമുക്കറിയണം എന്നില്ല, എന്നിരുന്നാലും ഒരു ചിരി പാസ് ചെയ്യുമ്പോൾ തിരിച്ച് ആ ചിരി ഇങ്ങോട്ടൊന്ന് കിട്ടണേ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ദിവസം നമുക്കും ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അതോടൊപ്പം ഒരാൾ നല്ല രീതിയിൽ നമ്മളോട് അങ്ങ് നിറഞ്ഞ് ചിരിക്കുകയാണെങ്കിൽ ഇതാരാ ഇത്രയും നമ്മളോട് ഇങ്ങനെ ചിരിക്കുന്ന എന്നും കൂടെ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവാം.
0: ഇന്ന് ഈ ഒരു പുഞ്ചിരി ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ പുഞ്ചിരി ദിനത്തിൽ
1: കേൾക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
0: മറ്റുള്ളവർക്കായിട്ട് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ചിലവരൊക്കെ പറയും ചിരിക്കാൻ മറന്ന മലയാളി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം മലയാളി നമ്മളൊരിക്കലും പിറകിലാവില്ല, ഒന്നിനും പിറകിലല്ല, നമ്മളെ ബുദ്ധിയിലൊക്കെ മുന്നിലാണ്. കാര്യപ്രാപ്തിയിലും സാങ്കേതികതയിലും ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മലയാളി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ, നമ്മളെല്ലാവരും തന്നെ ഭാഷയ്ക്ക് അതീതമായി ഒരു ചിരി നൽകുന്ന ഒരു സന്ദേശമുണ്ട് അവിടെ. ഭാഷ വേണ്ട, ദേശം വേണ്ട, ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളെ നോക്കി നമ്മളൊരു ശരിയൊക്കെ പാസ്സാക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ പുഞ്ചിരി ദിനത്തിൽ നമുക്ക് പറയാനുള്ളത് അല്ലേ.
1: യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പുഞ്ചിരി ദിനത്തിനെ കുറിച്ച് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തമ്മി തമ്മി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 10:40 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓൺ എയർ സീറ്റിൽ ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം രചനശേഷിയാണ്. നമ്മൾക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് ഇന്ന് ടെക്കായിട്ട് ആതിരയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അതിനോടൊപ്പം ഇന്ന് പുഞ്ചിരി ദിവസമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലേ രചനശേഷി?
1: അത് പാർവതി മാത്രമല്ല, നമ്മളുടെ പുഞ്ചിരി ലോകത്താകമാനം പടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം നമ്മൾ ഇന്നീ പുഞ്ചിരി ദിനം പറയുമ്പോൾ നമുക്കൊരു വേറൊരു ദിനം കൂടിയാണ് പാർവതി. ഇന്ന് ശരീര ഭാഷാ ദിനമാണ്, ദേശീയ ശരീര ഭാഷാ ദിനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുമ്പൊക്കെ എന്താണ് ഈ ശരീരഭാഷ, എന്തിനാണ് അതിനെ വിലയിരുത്തുന്നത്? പണ്ടൊക്കെ നമ്മളൊന്നും അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓരോരുത്തർ പറയും, നീ എന്നോട് അന്ന് സംസാരിച്ചപ്പോൾ നിൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ലായിരുന്നു, എനിക്ക് നിൻ്റെ ബോഡി ലാംഗ്വേജിൽ മനസ്സിലായി, നിനക്ക് എന്തൊക്കെയോ അമർഷം എന്നോടുണ്ട്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയായി നിൻ്റെ ശരീരം കൂടി പ്രവർത്തിക്കുന്നു. അപ്പം നമുക്ക് എപ്പോഴും പാർവതി, നമുക്ക് വികാരങ്ങൾ, സ്നേഹമായാലും ദേഷ്യമായാലും സങ്കടമായാലും ഒക്കെ നമ്മളുടെ ഉള്ളിനെ ആവാഹിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിലേക്ക് ആ ഒരു വികാരം ഇറങ്ങുമ്പോൾ അത് നമ്മുടെ ശരീരഭാഷയായി മാറുന്നു എന്നുള്ളതൊരു സത്യമാണ്. പാർവതിക്ക് എങ്ങനെ തോന്നി?
0: ഞാൻ കൂടുതലും ശരീരഭാഷയായാലും എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതോടൊപ്പം ഞാൻ തലയും ആട്ടാറുണ്ട്. അപ്പം നമ്മൾ ഈ ശരീരം കൊണ്ടിങ്ങനെ ഭാഷ, നമുക്കിപ്പോൾ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ തല ഇങ്ങനെ ആട്ടി സംസാരിക്കാറുണ്ട്. ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് ആർക്കും കാണാൻ പറ്റില്ല എങ്കിൽ കൂടിയും നമ്മളിങ്ങനെ തലയാട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും ആണ് അല്ലെങ്കിൽ അല്ല എന്നൊക്കെ ഉള്ള ഒരു കാര്യം.
1: അതിലുപരി നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. അപ്പം ഒരു നമ്മൾ സ്നേഹത്തിൻ്റെ ആയാലും ദേഷ്യത്തിൻ്റെ ആയാലും നമ്മുടെ സങ്കടത്തിൻ്റെ, നമ്മളിങ്ങനെ ചിലപ്പം ഒരു സങ്കട കടലായി പെയ്തിറങ്ങാറുണ്ട്. കാരണം നമ്മളിൽ ദുഃഖങ്ങൾ ഇങ്ങനെ വന്നു വന്നു വന്നു വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിലായിരിക്കാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ അവർ നമ്മോട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ, ജീവിതത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ട് നടക്കുന്ന ആ ഒരു സങ്കടം നമ്മൾ പെട്ടെന്ന് അണപൊട്ടി ഒഴുകി ഒരു ശരീരഭാഷയായി മാറി, അത് നമ്മളെ ഒന്ന് പുണർന്നെങ്കിൽ ആ വ്യക്തി എന്ന് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാറുണ്ട് അല്ലെ ആ ഒരു
0: സാധനം.
1: ആ ഒരു ശരീരഭാഷയുണ്ട്. അതുപോലെ തന്നെ നമ്മോട് ചില വ്യക്തികൾ ചില നേരം അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവരുടെ വല്ലാത്തൊരു ബോഡി ലാംഗ്വേജ് നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം കാണാം. പക്ഷെ നമ്മൾ പിന്നീട് പറയും, എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറയാം, നിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി എന്ന് പറയും. അപ്പോൾ ഇന്ന് ഈ ശരീരഭാഷാ ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ഓർക്കാനുള്ളത്, സ്നേഹമായാലും വികാരം, ആ ഒരു വികാരം ദേഷ്യമായാലും സങ്കടമായാലും അതൊക്കെ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുക, അത് ആ പ്രകടിപ്പിക്കുന്ന നിമിഷം തന്നെ അത് എരിഞ്ഞില്ലാതാക്കി തീരുക്കുക എന്നുള്ളൊരു ഒരു ആ ഒരു മാനുഷിക പരിഗണന കൂടി നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കണം.
0: യെസ്, അതെ. നമ്മളിപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യ് കാല് തല ഒക്കെ ഇങ്ങനെ അടങ്ങും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മളുടെ ആ സമയത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ ആ സമയത്തെ ഒരു എന്താണ് നമ്മളുടെ മനസ്സിനുള്ളിൽ എന്താണെന്നുള്ളത് നമ്മളുടെ ശരീരം ആ സമയത്ത് നമ്മളെ കാണിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഇന്ന് ശരീരഭാഷാ ദിനമാണ്. അപ്പോൾ ഈ വാഗൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരം കൊണ്ട് സംസാരിക്കുന്നവരൊക്കെ ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെസ്സേജസ് അയച്ചിരിക്കുന്നത് സരസ്വതി അമ്മയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒരു ചെറിയ ഒരു പാട്ടൊക്കെയാണ് നമുക്കൊക്കെ ഒന്ന് കേട്ട് നോക്കാം.
2: ഹലോ മോളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗാന്ധി ജയന്തി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു അധ്യാപകൻ്റെ എന്തൊന്നാ മുൻവരിപ്പല്ല് പോയി മോണ കാട്ടി ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ, അതാണ് ഗാന്ധി അപ്പൂപ്പൻ ആരിലും കനിവുള്ള.
0: യെസ്. അപ്പോൾ നമുക്കൊരു മെസ്സേജൊക്കെ അയച്ചിരിക്കും. നമുക്ക് ഗാന്ധി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കൊച്ചിലൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു പാഠഭാഗത്തിലെ ഒരു വരികളൊക്കെയാണ് പാടിയിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സരസ്വതി അമ്മ. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്.
1: നല്ല നമുക്കത് കേട്ടപ്പോൾ ഒത്തിരി പീസ് ഓഫ് മൈൻഡിലാണ് സരസ്വതി അമ്മ നമ്മളോട് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരമായി ഒരു സാന്നിധ്യമായിട്ടുള്ള സരസ്വതി അമ്മയ്ക്ക് ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
0: യെസ്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം നമുക്ക് സൗമ്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, സൗമ്യയാണ്, സൗമ്യ അമൽ അടിമാലി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്രമല്ല, വിശേഷങ്ങളൊക്കെ പോരട്ടെ, ഇന്ന് എല്ലാവർക്കും അവധിയാണ്, അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതോടൊപ്പം എത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയയ്ക്കുക. അതോടൊപ്പം നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രജനി, ഗിരീഷ്, പാർവതി, മൈ സെൽഫ് ഗിരീഷ് മേനോൻ, ഗിരീഷ് മേനോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ് യു ബോത്ത് എ ഹാപ്പി ആൻഡ് പേർപ്പസ് ഡേ, ബി ലവബിൾ ഓൾവേസ്, അവോയ്ഡ് സീസണൽ ലവ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ട്.
1: അതെ അതെ, നമ്മളെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന സീസണൽ ലവിനെ കുറിച്ച് ഗിരീഷ് മേനോൻ പറയുന്നത്, നമുക്ക് ചില സീസണൽ ലവ് എന്ന് ഉദ്ദേശിക്കുന്ന ചില, പാർവതി, നമ്മളിൽ ചില സമയത്ത് മാത്രം നമ്മളിലേക്ക് സ്നേഹവുമായി എത്തുന്ന ചില വ്യക്തികളെ കുറിച്ചാണെന്ന് തോന്നുന്നു. കാരണം അവസരം, ചില അവസരങ്ങളിൽ മാത്രം ചില സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്താറുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ആള് നമ്മളോട് സ്നേഹം കാണിക്കുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഒരു മുതലെടുപ്പിനാണോ, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം നമ്മളോട് സ്നേഹം കാണിക്കുന്ന ചില വ്യക്തികളെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാറുണ്ട് അല്ലേ. അപ്പം ഈ സീസണൽ ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നിർത്തില്ലാതെ പറയേണ്ടതായിട്ട് വരും. നമ്മുടെയൊക്കെ, പാർവതി, നമ്മുടെയൊക്കെ ലൈഫിൽ ചില സീസണിൽ മാത്രം, ചില കാര്യസാധ്യത്തിനൊക്കെ മാത്രമായിട്ട് നമ്മളിലേക്ക് ചില വ്യക്തികൾ എത്താറുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ സീസൺ കഴിയുമ്പോൾ അവരുടെ സ്നേഹവും അവസാനിച്ചു, പിന്നെ അടുത്തൊരു സീസണിലായിരിക്കും ഇവർ വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നാളില്ലാതിരുന്നല്ലോ, പിന്നെ എന്താണ് ഇപ്പം ഇങ്ങനെ ഒന്നും ഇത് തോന്നില്ല. അതാണ് ഈ സീസണൽ ലവ് എന്നതുകൊണ്ട് ഗിരീഷ് മേനോൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു.
0: അതെ അതെ, നമുക്കൊക്കെ നല്ല അനുഭവം ഉണ്ടാവും അല്ലേ ഈ ഒരു കാര്യത്തിൽ, എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ അതോടൊപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങൾ അയച്ചിരിക്കുന്നത് സുചിത്രയാണ് ചാത്തന്നൂരിൽ നിന്ന്. ഗാന്ധി ജയന്തി ആശംസകൾ എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും ഗാന്ധി ജയന്തി ആശംസകൾ. അതോടൊപ്പം ഗുഡ് മോർണിംഗ്, ഇന്ന ദിവസം നല്ലതായിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുകയാണ്. അതോടൊപ്പം റീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഹാപ്പി ഗാന്ധി ജയന്തി എന്നൊക്കെ പറഞ്ഞു.
1: താങ്ക് യു, താങ്ക് യു,
0: ഗുഡ് മോർണിംഗ്. അപ്പൊ അതോടൊപ്പം ഗാന്ധി ജയന്തി വിശേഷങ്ങളും ഒക്കെ അറിയിക്കുക, എല്ലാവർക്കും അവധിയാണെന്നൊക്കെ അറിയാം. അതോടൊപ്പം രേഖ, രേഖ രാജീവൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹരിപ്പാടിന്ന്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഫാമിലി എന്ന് പറയുന്നത്.
1: താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മളിലേക്ക് ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിലേക്ക് മെസ്സേജുകളായി എത്തുന്ന ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. പിന്നെ ഇന്ന് സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്കൊക്കെ ഇന്ന് അയക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും നല്ല തിരക്കുകളാണ്, ചിലപ്പോൾ റേഡിയോ കേട്ടു എന്ന് വരില്ല. പക്ഷെ എന്നാലും അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേൾക്കണം. നമ്മുടെ എല്ലാ ആർ ജി എസിൻ്റെയും ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ വിനിയോഗിച്ചിരിക്കുന്ന ചില നല്ല നല്ല പ്രോഗ്രാംസ് നമ്മുടെ ആർ ജി എസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല എല്ലാവരും, എല്ലാവരും നല്ല മിടുക്കത്തിയും മിടുക്കന്മാരുമാണ് നമ്മുടെ റേഡിയോ സാന്ത്വനം. അപ്പം നമ്മുടെ ഈ ഫാമിലിയിലേക്ക് എത്തിച്ചേർന്നതിനും മെസ്സേജുകൾ അയക്കുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി. അപ്പം നമ്മൾ ഇന്നൊരു അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ, പിഴ അടയ്ക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടാൻ ദി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഗതാഗത നിയമ ലംഘനത്തിന് പിഴ ചുമത്തിയിട്ടും അടയ്ക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുകയാണെന്നാണ് പറയുന്നത്. കാരണം അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോടെല്ലാം തന്നെ സുപ്രീം കോടതി ഇത് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം വാഹനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങളൊക്കെ നിർത്തുക. ഈ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി ഗതാഗത നിയമലംഘനത്തിന് ആയിരക്കണക്കിന് പിന്നെ പിഴകൾ അടയ്ക്കാൻ കിടക്കുന്ന വ്യക്തികളുണ്ട്. അതവരെല്ലാം തന്നെ ഈ ഒരു പിഴ അടയ്ക്കാതെ തന്നെ ഇനി ഓൺലൈൻ സേവനങ്ങളും ഒന്നും അവർക്ക് കിട്ടത്തില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടില്ല എന്നൊരു വാർത്ത കൂടിയാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ പറയുമ്പം ബാലവിവാഹം നിരോധിച്ചുകൊണ്ട് കാലിഫോർണിയ വരികയാണ്. നമ്മളപ്പോൾ ചിന്തിക്കും, എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതല്ലേ ബാലവിവാഹം, ഇപ്പോഴും ബാലവിവാഹമോ? എന്നാൽ യു എസിലെ കാലിഫോർണിയയിൽ 18 വയസ്സിൽ താഴെയുള്ള അവർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് എന്നൊരു വാർത്തയാണ്.
0: നമ്മൾ എന്തൊക്കെ വിശദമായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കില്ല, ഭയങ്കര കൗതുകമായ അപ്ഡേറ്റ്സിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ, കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ കറണ്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറണ്ടില്ല, അതെന്താണ് കാരണം? മഴയില്ല. അപ്പോൾ നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റി പുതിയൊരു അപ്ഡേഷൻസ് തന്നിട്ടുണ്ട്, മഴ 28% കുറഞ്ഞു, വരൾച്ച വരുന്നുണ്ട് എന്നാണ് നമുക്ക് അപ്ഡേറ്റ്സ് തന്നിരിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ 28% മഴ കുറഞ്ഞതോടെ കേരളത്തിൽ വരൾച്ച പ്രഖ്യാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി 1-ാം ഘട്ട പ്രഖ്യാപനത്തിനുള്ള ശുപാർശ നൽകി. നദികൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലെ ജലനിരപ്പ്, ഭൂഗർഭ ജലനിരപ്പ്, വിളനഷ്ടം എന്നിവ പരിശോധിച്ച് 2 ഒക്ടോബറിന് ശേഷം 2-ാം ഘട്ട വിലയിരുത്തലിലാവും ഇതുണ്ടാവുക. അതോടൊപ്പം അതിനുശേഷമാണ് സംസ്ഥാനമാകെ ജില്ലകൾക്ക് മാത്രമാണോ സംസ്ഥാനമാകെയാണോ എന്നുള്ള വരൾച്ച ബാധിച്ചതെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുകയുള്ളൂ. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇടവപ്പാതിയിൽ പ്രതീക്ഷിച്ചിരുന്ന 2018.6

0: മില്ലിലിറ്റർ മഴയ്ക്ക് പകരം കിട്ടിയത് 1446.5 മില്ലിലിറ്റർ മഴ മാത്രമാണ് നമുക്ക് ലഭിച്ചത്.
1: വലിയൊരു പ്രതിഭാസം തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടും വരൾച്ചയിലേക്ക് വരുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ഏറ്റവും അധികം അത് ബാധിക്കുന്നത് നമ്മുടെ കർഷകരെയും കൃഷിയെയുമാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്ര ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഇതിനൊക്കെ ഉള്ളത്. അപ്പം ഇന്നത്തെ എല്ലാ വ്യക്തികൾക്കും അതിനെക്കുറിച്ചൊക്കെ അലേർട്ടാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ വന്യജീവി 2 മുതൽ 8 വരെ വന്യജീവി വാരമായിട്ടാണ് ആഘോഷിക്കുന്നത്. വരമാണ് വന്യജീവികളെന്ന് നമ്മൾ പറയുമ്പോഴും ഇല്ല, ചിലവർ ചില കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തമാശയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചിലപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ നല്ല ഇടതടവില്ലാതെ തുടർച്ചയായി പെയ്യുന്ന കാലവർഷത്തിൽ മഴയെ തോരാ, ആ മഴയെക്കുറിച്ച് കവിതകൾ എഴുതി പാട്ടൊക്കെ പാടുമ്പം ചില വ്യക്തികൾ പറയും, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും, പക്ഷെ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിലിരുന്നിട്ട് മഴയെ ശപിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകാം അല്ലേ. അതുപോലെയാണ് വന്യജീവികൾ. നമ്മൾ വരമാണ് വന്യജീവികളെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ആഗോള പ്രതിഭാസങ്ങൾ മാറി മറിയുന്നതിനോടൊപ്പം തന്നെ വന്യജീവികൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം രാജ്യത്തെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും വന്യജീവി സംരക്ഷണത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ഒരു വാരാഘോഷത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ പാർവതി പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല, നമ്മുടെ വരൾച്ച, കൊടും വരൾച്ചയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു കറണ്ട് കട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ പിന്തുടർച്ച എന്നോണം ഇനി എന്തൊക്കെയാണാവോ നമ്മൾ അനുഭവിക്കാനുള്ളത് എന്ന് കൂടി ഒരു പേടി തോന്നുന്നു അല്ലേ.
2: അപ്പോൾ നമ്മൾ ഇങ്ങനെ മഴയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ 1901 ശേഷം 7-ാമത്തെയും 2001 ശേഷം 4-ാമത്തെയും ഏറ്റവും ശുഷ്കമായ ഇടവപ്പാതയാണ് പിന്നിട്ടതെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. അതായത് 1901 2001 ശേഷം ഏറ്റവും കുറഞ്ഞ മഴ കിട്ടിയ ഒരു ഇടവപ്പാതയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2023 34.3% മഴ കുറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണത്തെ പോലെ അന്നും എൽനീനോ വർഷമായിരുന്നു. നമ്മൾ എൽനീനോയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച്
1: ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നത്.
2: 2016 കുറഞ്ഞത് 33%. അന്ന് സംസ്ഥാനമാകെ വരൾച്ച പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വരൾച്ചയാണോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഈ ഒരു മാസത്തെ കൂടെ കാര്യങ്ങൾ കൂടെ അവലോകനം ചെയ്തിട്ടാണ്.
1: അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കാടുകളും വന്യജീവികളും ഒക്കെ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം കാടുകളുടെ നാശവും അനധികൃത വേട്ടയാടലും ഒക്കെ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചില ജീവിവർഗങ്ങൾ വംശനാശം സംഭവിക്കുന്നു എന്നുള്ളതും നമ്മളുടെ ആ ഒരു സന്തുലിതാവസ്ഥ, സന്തുലിതം എന്ന് പറയുമ്പോൾ നമ്മളത് പ്രകൃതി ഉണ്ടാവണം, വന്യജീവികളുണ്ടാവണം, കാടുണ്ടാകണം അല്ലേ, അതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ മനുഷ്യൻ പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വശത്തൂടെ ഇതിനൊക്കെ സംഭവിക്കുന്ന ഒരു ചോർച്ചയും നമ്മുടെ ഈ ഒരു പ്രത്യാഘാതത്തിന് കാരണമാകുന്നു എന്നുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണല്ലേ.
2: അതെ, തീർച്ചയായും നമ്മളിങ്ങനെ പ്രകൃതിയും മഴയൊക്കെ കുറിച്ച് സംസാരിച്ച് നമുക്ക് അടുത്ത ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 11 മണിയോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ബ്രേക്കിലൊക്കെ പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിട്ട് ആയോ, ഞങ്ങൾ അടുത്ത അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണപ്പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: ഗ്രാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എം. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം രചനശേഷിയാണ്. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് നമ്മളിങ്ങനെ അടിച്ചു പുള്ളിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അതിന് കാരണം നമ്മുടെ ആതിരയാണ് ഇന്ന് നമുക്ക് ടെക്കായിട്ടിരിക്കുന്നത്. അപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനോടൊപ്പം രചനശേഷി ഇങ്ങനെ നമ്മൾ നല്ല ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്.
1: ഇന്ന് പുഞ്ചിരി ദിനമാണ് നമ്മുടെ, പിന്നെ കുട്ടികളുടെ സംഗീത ദിനം കൂടിയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരാം. എന്നാലും നമുക്ക് ഭയങ്കര, നമ്മൾ രണ്ടുപേരും നന്നായിട്ടിരുന്ന് ചിരിച്ചൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ, നായ്ക്കളുടെ കമ്പാനിയൻ ദിനമാണെന്ന് നമ്മളെന്ന് പറഞ്ഞു. അപ്പം നായ്ക്കളുടെ കമ്പാനിയൻ ദിനം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു നായ ഒന്നും ഒറ്റയ്ക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ പാർവതി? നമുക്ക് ഇവിടെ തന്നെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ ഒരു കമ്പാനിയൻ ഇല്ലാതെ ഒരു നായ നമ്മൾ ഒറ്റയ്ക്ക് കാണത്തില്ല അല്ലേ. നമ്മുടെ ഇവിടുത്തെ നായക്കുട്ടിയുടെ ഒരു മിയ എന്നാണെങ്കിലും മിയയുടെ കൂടെ ഒരു നായയും കൂടെ ഒരു കമ്പാനിയൻ കൂടെ ഉണ്ട്. അപ്പം ആ ഒരു ദിനമാണ് ഇന്നല്ലേ.
0: നമ്മൾക്ക് മിയോടൊപ്പം ഒരു നായയും കൂടെ ഉണ്ട്. ഈ നമ്മൾക്ക് ഈ ഒരു പട്ടികളുടെ കമ്പാനിയൻ ഡേ, അതായത് നായ്ക്കളുടെ കമ്പാനിയൻ ഡേയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ടെറിറ്ററി ഉണ്ടാവും. അവരുടെ ആ ഏരിയയിലേക്ക് മറ്റൊരു നായ കടന്നു വരാൻ അവർ സമ്മതിക്കുന്നില്ല. അവരെപ്പോഴും അത് കുറച്ച് ഓട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മളെപ്പോഴും അത് കാണുന്നതാണ്. അത് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ എവിടെ പോലെ, ഇപ്പോൾ ബീച്ചിലാണെങ്കിലും ഈവൻ നമ്മളുടെ ഈ റേഡിയോ സാന്ത്വനത്തിൻ്റെ അടുത്താണെങ്കിൽ തന്നെയും വേറെ പുറത്തു നിന്നൊരാൾ ഇങ്ങോട്ട്, അത് പുറത്തു

0: ഒരു നായ വരാൻ ഈ ഇവിടെയുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. അവർക്ക് ആ ഒരു ടെറിട്ടറി ഉണ്ട്, ആ ഏരിയയിൽ കടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ മാത്രമേ അവർ അതിന് ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ ഒരിക്കലും അത് കടത്തി വിടത്തില്ല, അവർ വഴക്കുണ്ടാക്കാൻ ചെല്ലും. അപ്പൊ ഈ ഒരു കമ്പാനിയൻഷിപ്പ് അടിപൊളിയാണ് അല്ലേ. നമ്മൾ മനുഷ്യർക്കിടയിൽ പോലും ഇത്ര ഒരു കമ്പാനിയൻഷിപ്പ് ഇല്ല. ഇവർ കൂട്ടമായി നിൽക്കുക, അവരൊരു ടെറിട്ടറി ഉണ്ടാക്കുക, അതിനുശേഷം മറ്റൊരാളെ അതിലേക്ക് കടത്താതിരിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു കമ്പാനിയൻഷിപ്പ് നമ്മൾ നായ്ക്കളിൽ നിന്ന് പഠിക്കേണ്ടതായിരിക്കും.
1: അതെ അതെ, അത് സത്യമാണ് പാർവതി പറഞ്ഞത്. ഞാൻ ഇന്ന് നായ്ക്കളുടെ കമ്പാനിയൻ ദിനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർവതി ഇട്ട ആ ഒരു തുണ്ടുണ്ടല്ലോ, അത് വലിയ എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു സംഭവമാണ്. അവരുടെ ടെറിറ്റൊറിയിൽ കയറി നമ്മൾ കളിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചിലയിടങ്ങളിലൊക്കെ ഭയങ്കര ഒച്ച കാണാം, കുര ഇങ്ങനെ കേൾക്കാം. കാരണം എന്താ വെച്ചാൽ പുതിയൊരു നായ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മീൻസ് ഭയങ്കര പ്രശ്നമുണ്ടാകും. പിന്നെ നമ്മൾ നമ്മുടെ തിരുവോരങ്ങളിലും നമ്മുടെ നടവഴികളിലും പാതയോരത്തും ഒക്കെ കാണുന്ന ഒരുപാട് കമ്പാനിയൻസ് ഉണ്ട്, നായക്കൂട്ടങ്ങൾ നിരവധിയായിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ ദിനത്തിൽ നായകളുടെ കമ്പാനിയൻ ദിനമാണ്, അവരെ കൊണ്ട് ഒരുപാട് ശല്യം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നായപ്രേമികളുടെയൊക്കെ ഒരു എണ്ണം കൂടി വരികയാണ്. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലും വലിയൊരു നായപ്രേമിയാണ് നമ്മുടെ റേഡിയോയുടെ അഡ്മിനിസ്ട്രേറ്ററായ ബീന ഗുവേര. അപ്പം ബീന ഗുവേരയ്ക്ക് ഭയങ്കര നായപ്രേമി മാത്രമല്ല മൃഗസ്നേഹി കൂടിയാണെന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്.
0: പോലും നമ്മുടെ ഭീനശേഷി ഫുഡ് കൊടുക്കാതെ വിടത്തില്ല, എല്ലാവർക്കും കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് വേണ്ടി മാറ്റിയിട്ടാണ് ഭീനശേഷി.
1: നമ്മൾ ഭക്ഷണം പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ പാർവതി. നമ്മളിങ്ങനെ ഒരു കാക്ക ഇരുന്ന് കരഞ്ഞാൽ പെട്ടെന്ന് പോയി കാക്കയ്ക്ക് പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ഒരാളാണുള്ളത്. അപ്പം നമ്മൾ ഈ നായ്ക്കളുടെ കമ്പാനിയൻ ദിനം ഇന്ന് പറയുമ്പോൾ കുട്ടികളുടെ സംഗീത ദിനം കൂടിയാണ്. അപ്പം നമ്മൾ എന്താണ് കുട്ടികളുടെ സംഗീത ദിനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയും, കുട്ടികൾക്കുമുണ്ട് സംഗീതം. അതാണ് എപ്പോഴും നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറ, പുതിയൊരു ജനറേഷനെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ്. ഇന്ന് നമ്മൾ പറഞ്ഞു റേഡിയോ സാന്ത്വനത്തിൽ ഇന്ന് നിറയെ കുട്ടികളാണ്. നമ്മുടെ ഈ ഒരു ദിനത്തിൽ ഒരുപാട് കുട്ടികൾ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് SPCയുടെ കുട്ടികൾ, ഒരുപാട്
0: SPCയിലെ കുട്ടികളാണ് ഇന്ന്
1: വന്നിരുന്നത്. അപ്പം അവരുടെ അടുത്തേക്കൊക്കെ അവർ വലിയ കൗതുകത്തോടെയാണ് റേഡിയോയുടെ ഓരോ ലൈവ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റുഡിയോയും റേഡിയോയുടെ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷകരമായിട്ടാണ് അവർ ഇന്ന് ഇവിടുന്ന് മടങ്ങി പോയിരിക്കുന്നത്. ഇനിയും വരാം. അപ്പം ഈ കുട്ടികളുടെ ഈ സംഗീത ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അതുപോലെ പരിമിതികളിൽ നിന്നുകൊണ്ട് സംഗീതം അഭ്യസിപ്പിക്കാം അല്ലെങ്കിൽ ഫീസൊക്കെ സാമ്പത്തിക ശേഷി ഇല്ലാതെ എനിക്ക് സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കേട്ട് നിന്ന ഒരു കാലഘട്ടം ഒക്കെ തന്നെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ എത്ര പരിശ്രമിച്ചാലും അച്ഛനായാലും അമ്മയായാലും അവർ കുറച്ചൊന്ന് ചുരുങ്ങിയാലും എൻ്റെ മകൾക്ക് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും നല്ല നാളെയുടെ ആ ഒരു വഴിത്താരയിൽ നല്ലൊരു ഗായകനായി അല്ലെങ്കിൽ ഗായികയായി വരാനുള്ള എല്ലാവിധ ആശംസകളുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു സംഗീത ദിനത്തിൽ കൊടുക്കുന്നത്.
0: അതെ, നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴാണെങ്കിൽ രേണിച്ചേച്ചി പറഞ്ഞ പോലെ പേരൻസ് ഒക്കെ ഒരുപാട് അവരിനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കുട്ടികളുടെ ആ ഒരു കലയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാറുണ്ട്. അവർ ഒരു സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പോകാനാണെങ്കിലും കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടേക്ക് കൊണ്ട് എത്തിക്കാനാണെങ്കിലും ഒക്കെ പേരൻസ് ആണ് ഇപ്പോൾ കൂടുതൽ. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ആണ് അതിന് കൂടുതൽ എഫേർട്ട് ഇട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പേരൻസിൻ്റെ അടുത്ത് സമ്മതം ചോദിച്ച് വാങ്ങി ഈ കുട്ടിയെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനല്ല, ഇപ്പം പേരൻസ് അതിന് എത്ര കേരളത്തിൻ്റെ എത്ര ദൂരങ്ങളിലാണെങ്കിൽ കൂടിയും പേരൻസ് ആ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. അപ്പം രേണിശേഷിക്ക് തന്നെ അത് നന്നായിട്ട് അറിയാം, മൂളും കലാകാരിയാണ്. അപ്പോൾ എല്ലാവർക്കും പേരൻസ് ഇപ്പോൾ കുറേ കുട്ടികളിൽ കുറച്ചധികം കുട്ടികൾക്ക് ഈ പഠിത്തം മാത്രമല്ല എന്നുള്ളൊരു മേഖലയിലേക്ക് ഇപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പേരൻസ് അല്ലേ. മുമ്പാണ് വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റണം എന്നില്ല, ചിലവർക്ക് കലയിലായിരിക്കും,
1: ചിലവർക്ക് സ്പോർട്സിലായിരിക്കും.
0: അപ്പൊ അതിലൊക്കെ കൂടുതൽ ഇപ്പൊ പേരൻസ് ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികളെ അതിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്നത്. ചിലപ്പോൾ ചില പേരൻസ് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് മാറാറുണ്ട്, കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. ചില പേരൻസ് കുറച്ചും കൂടെ എല്ലാ വീക്കെൻഡിലും ദൂര സ്ഥലങ്ങളിൽ പോയി കാണാറുണ്ട്. അപ്പൊ പേരൻസ് ആണ് കുറെ കൂടി കുട്ടികൾക്ക് വേണ്ടി ഇപ്പൊ എഫേർട്ട് ഇടുന്നത്.
1: അതെ അതെ, നല്ലൊരു ആ ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരം കൂടെ ഒരു വശത്തൂടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ വലിയൊരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതി, നമുക്ക് മെസ്സേജിലേക്കൊക്കെ ഒന്ന് പോകാം.
0: യെസ്, അപ്പം നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരികയാണ്. അപ്പം നമുക്കൊരു മെസ്സേജസ് വന്നിട്ടുണ്ട്.

0: എൻ്റെ പ്രിയപ്പെട്ട ശാലിനി കുട്ടി, ആതിരക്കുട്ടി ആൻഡ് ടെക്, ഗുഡ് മോർണിംഗ്, ഗാന്ധി ജയന്തി ആശംസകൾ. നമുക്ക് ചിത്രാമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശാലിനി കുട്ടി എന്നൊക്കെയാണ് പറഞ്ഞ ആദ്യം മെസ്സേജ് വന്നത്. ഗ്രാമീണരുടെ സായന്യ തുടിതാളങ്ങളെ ഗ്രാമഭംഗിയിലൂടെ അവതരിപ്പിച്ച ശ്രീകുട്ടിക്കും ആദർശിനും റേഡിയോ സാന്ത്വനത്തിനും അനുമോദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ചിത്രാമയ്ക്ക് ഒത്തിരി ഒത്തിരി താങ്ക് യു. ഞങ്ങൾ തിരിച്ചും അനുമോദനങ്ങളും ആശംസകളും ഒക്കെ സമ്മാനിക്കും.
0: യെസ്, നമ്മുടെ ഗ്രാമഭംഗിയെക്കുറിച്ച്, നമ്മുടെ അതെ ഗ്രാമഭംഗിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മി ഇത് കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ായിരിക്കും ശ്രീലക്ഷ്മിക്ക് ഇതേപോലൊരു അപ്രിസിയേഷൻ വന്നിട്ടുണ്ടെന്ന്. കൂടാതെ ആദർശിനും വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പൈലറ്റിന്റെ അപ്ഡേഷൻ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോറി പാർവതി, യെസ് പാർവതിയോടും ആതിരയോടും സോറി എന്നാണ് ടൈപ്പ് ചെയ്തതൊന്ന് മാറിപ്പോയി. ഗാനമൊക്കെ മനോഹരമാണ്. താങ്ക് യു ടെക് ആതിര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആതിരക്കുട്ടിക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബുരാൻ സാറാണ് അയച്ചിരിക്കുന്നത്. രജനി മാഡം, പാർവതി ഒരു നല്ല ദിനം ആശംസിക്കുന്നു എന്ന്
1: പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.
0: കടുവായെ പിടിച്ച കിടുവ എന്ന പഴയ പടത്തിലെ ദാസേട്ടൻ പാടിയ ചിരിയോ ചിരി എന്ന ഗാനം കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ ആ ഗാനം
1: കേൾപ്പിക്കും.
0: ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ ചിരിയോ ചിരി എന്നൊക്കെ പറയുന്ന പോലെ ആ പാട്ടൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം കേരളത്തിലെ വയലുകൾ, കുളങ്ങൾ, പുഴകൾ, കായലുകൾ എല്ലാം ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ എല്ലാവരും നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആ നഷ്ടം കൂടി കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: സാറിന്റെ ആ ഒരു വിലയിരുത്തൽ, പിന്നെ നമ്മൾ ഒരുപാട് വർഷം എപ്പോഴും നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിക്കണമെന്നാണ് നമ്മുടെ പൂർവികർ പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും, പാർവതി ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഇവനൊരു വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു, സപ്പോസ് നമ്മൾ ഒരു വീട് വയ്ക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് എന്ന് പൂർവികരാണ് നമ്മളെ അത് പറഞ്ഞു തന്നത്. കാരണം ഒരു മുറിയായിരിക്കും നമുക്കൊരു പക്ഷേ അപ്പോൾ നിർമ്മിക്കാൻ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം, പക്ഷേ എക്സ്പാൻഡ് ചെയ്ത് നാളെ നമ്മുടെ തലമുറകൾക്ക് കൂടി അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഫൗണ്ടേഷൻ നമ്മൾ ഇട്ടുവെക്കണം എന്നുള്ളത് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ. ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് ഒരു ഒറ്റ മുറിയിൽ താമസിക്കുന്ന, നാളെ നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോയാൽ നാളെ നമുക്ക് അവിടെ ഒരു വലിയൊരു കെട്ടിടം പടുത്തുയർത്താൻ കഴിയും. ഇത് കെട്ടിടം ഒരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും നമുക്ക് പിന്നിൽ വരുന്ന വ്യക്തിക്ക് കൂടി അത് പ്രയോജനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ കാര്യം. അപ്പം നമ്മൾ കെട്ടിടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം എനിക്ക് പറയാതെ പോകാൻ പറ്റിയില്ല. ഇന്ന് നിർമ്മാണ ദിനം കൂടിയാണ്. ഇന്ന് നമ്മുടെ ശാസ്ത്രം വളർന്നു, സാങ്കേതിക വന്നു, നമ്മളെ പ്രായോഗികമായി വൈദഗ്ധ്യം സിദ്ധിച്ച നിരവധി നിരവധിയായ തൊഴിലാളികൾ, നമ്മളെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ, നമ്മൾ വിദേശത്തേക്കൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. വൈദഗ്ധ്യം സൃഷ്ടിച്ച ഒരുപാട് തൊഴിലാളികൾ ഇന്ന് വിദേശത്ത് പ്രവാസികളായിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ നിർമ്മാണ ദിനത്തിൽ പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു കാര്യം നമ്മൾ വൈദഗ്ധ്യമുള്ളവരെന്നൊക്കെ പറയുന്നെങ്കിൽ അവരല്ല ഇന്ന് വിദേശത്ത് പോയിട്ട്, നമ്മുടെ നാട്ടിലിങ്ങനെ ബംഗാളികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈദഗ്ധ്യത്തിലല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഭാഷയൊക്കെ പഠിച്ച് അവർ നമ്മോടൊപ്പം നിൽക്കുകയാണ്. അപ്പം ഇന്ന് നിർമ്മാണ ദിനം കൂടിയാണ്. അപ്പം ഇന്ന് നമുക്ക് മെസ്സേജുകളൊക്കെ വായിച്ച് നമുക്ക് അടുത്ത ഒരു നല്ലൊരു ഗാനത്തിലേക്കൊക്കെ പോകാനുള്ള സമയമായി എന്ന് ആതിര എന്നെയും പാർവതിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ.
0: യെസ്, അപ്പം നമ്മളിങ്ങനെ പാട്ടിലേക്ക് പോകൂ, പാട്ടിലേക്ക് പോകൂ. നമ്മളെ ടെക് നമുക്കിങ്ങനെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം 11:15 ആയിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: വേണ്ട, മറിക്കും മറിക്കും, അടുത്ത് വരരുത്.

0: കുടുംബങ്ങൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാ സഖി. LIC ഭീമാ സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
3: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയും എന്നോടൊപ്പം രചനശേഷിയുമാണ് നമുക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് നമ്മുടെ RJ ആതിരയാണ്. അപ്പൊ സമയം 11:23 ഇങ്ങനെ അടുത്തിരിക്കുന്നു, നമുക്കൊക്കെ പോകാനുള്ള സമയമായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയപരിമിതി വളരെ കുറവാണ്.
6: നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഈ ദിനത്തില് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കിട്ടത്. ശ്രോതാക്കളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക്, നമ്മുടെ പ്രോഗ്രാമിൻ്റെതും പിന്നെ ലൈവിൽ നമ്മളോടൊപ്പം ചേരുന്ന എല്ലാ ശ്രോതാക്കളും ഉണ്ട്. അത് ആ മെസ്സേജുകളൊക്കെ വായിച്ചിട്ട് നമുക്ക് അടുത്തതിലോട്ട്.
5: യെസ്, അപ്പം നമുക്ക് മെസ്സേജൊക്കെ വായിക്കാം. അതോടൊപ്പം നമുക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഒരു നമ്പർ ഉണ്ട്. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. ഇനിയിപ്പോൾ സമയമില്ല, പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. യെസ്, അപ്പം നമുക്ക് സുചിത്ര ചാത്തന്നൂരിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നലെ സമുദ്രതീരത്തെ എല്ലാ അച്ഛനമ്മമാർക്കും റേഡിയോ കേൾപ്പിച്ചു, അവർക്കൊക്കെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
6: വലിയൊരു കേന്ദ്ര വയോജന കേന്ദ്രവും ആശ്വാസ കേന്ദ്രവും എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. സമുദ്രതീരം അങ്ങനെയാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ ഒരുപാട് പേർക്കും അറിയാവുന്ന ഒരു സെന്ററാണത്. അപ്പം പറ്റുമെങ്കിൽ അവിടെയൊക്കെ പോകുക, അവരോടെ പോകുക, കുറച്ച് സമയം ചെലവഴിക്കുക.
5: യെസ്, അതോടൊപ്പം നമുക്ക് അടുത്ത മെസ്സേജ് കലചേച്ചി അയച്ചിട്ടുണ്ട്. കുറച്ച് ഇമോജികൾ മാത്രമേ അയച്ചിട്ടുള്ളൂ, വിശേഷങ്ങളൊന്നും അയച്ചിട്ടില്ല.
6: കലചേച്ചിക്ക് സമയം കിട്ടി കാണത്തില്ല എന്ന്.
5: യെസ്, എത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കുക. അതോടൊപ്പം ഗുഡ് മോർണിംഗ് രജനി, ഗിരീഷ്, പാർവതി, ആതിര, കവിത
7: ഇവിടെയാണ് കടപ്പാക്കടയിൽ നിന്ന് എന്ത് മനോഹരവും അഭിമാനകരവുമായ കാര്യങ്ങൾ വളരെ വികാരപരമായി അവതരിപ്പിക്കുന്ന രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. രജനി കൂടെ കൂടെ വികാരത്തിന്റെ പാരമ്യത്തിൽ എത്തുന്നത് കേൾക്കാൻ വളരെ മനോഹരം. ഗാന്ധിജിയുടെ ചിത്രം മാത്രം അടുത്ത തലമുറയ്ക്ക് കൈമാറിയാൽ പോരാ, അദ്ദേഹത്തിന്റെ സത്യവും നന്മയും കൂടി കൈമാറണം. അതായിരിക്കണം ഗാന്ധി ജയന്തിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ആദരം. രജനി, ഇന്നത്തെ സമാഗമം മനോഹരമായിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത പല ചോദ്യങ്ങളും അതിനുള്ള സാറിന്റെ മറുപടിയും ഒക്കെ മനോഹരമായിരുന്നു. ഞാൻ നന്നായി ചിരിക്കുന്ന ഒരാളാണ്. രജനി ഈ നല്ലൊരു ദിനത്തിൽ ഒരു പാട്ട് കൂടി പാടുമെങ്കിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്.
6: സമയം വല്ലാതെ അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് പാട്ടിനുള്ള സമയം ഉണ്ടോ എന്നും അറിയില്ല അല്ലേ. നമുക്ക് നല്ലൊരു കവിതയോട് പാട്ട് ചോദിച്ചതിന് താങ്ക് യു. അപ്പം ഇന്ന് ഈ ദിനത്തിൽ സമയമില്ല എന്നാണ് അത് വിഷമിപ്പിക്കുകയല്ല. നമുക്ക് പിന്നീട് ഒരു ദിനത്തിൽ നമുക്ക് പോകാം. ഒരുപാട് മെസ്സേജുകളുണ്ട് കവിത. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവായ കവിതയെ നിരാശപ്പെടുത്തുകയല്ല, ഇനി ഇരിക്കുന്ന ലൈവില് നല്ലൊരു പാട്ടൊക്കെ വെച്ച്
7: പാടുമെന്ന് പറഞ്ഞാൽ രജന ചേച്ചി പാടിയിരിക്കാം. അടുത്ത ലൈവില് ട്യൂൺ ചെയ്തോളൂ, രജന ചേച്ചി പാടുന്നത് കേൾക്കാം. യെസ്, അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. രേഖ രാജീവനാണ് മെസ്സേജ് വെച്ചിരിക്കുന്നത്. ഗാന്ധി ജയന്തി ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. രംഗം മൂവി സ്വാതി ഹൃദയ ധ്വനികളിലുണ്ടൊരു സ്വരരാഗ എന്ന സോങ് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈവ് ഒക്കെ ഇങ്ങനെ തീരാനുള്ള സമയമായിട്ടുണ്ട്. സോങ്സും മെസ്സേജസും ഒക്കെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ലൈവില് പാട്ട് കിട്ടില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട, തുടർന്നും ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതായിരിക്കും. പാട്ടുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആദരം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മൾ അപ്ഡേഷൻസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ
6: നമുക്ക് അപ്ഡേഷൻ പറഞ്ഞത് പറയാൻ പറ്റാതെ പോയാൽ നമുക്കതൊരു വിഷമം ആവുന്നത് കൊണ്ടാണ് നമ്മളിന്ന് പാട്ട് മാറ്റിവെച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട സ്വഭാവമായ കവിത പറഞ്ഞ പാട്ട് ഇടാൻ പാടാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ്, പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഒക്ടോബർ 1 മുതൽ രാജ്യത്തെ വ്യക്തിഗത സാമ്പത്തിക ധനകാര്യ മേഖലകളിൽ നിർണായകമായ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വന്ന് ഇരിക്കുന്നത്. അപ്പം ATM സർവീസ് ചാർജ്, LPG ഇന്ധന സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കൽ, മ്യൂച്വൽ ഫണ്ട് അതായത് FD നിയമങ്ങൾ, ബാങ്കിങ് അപ്ഡേറ്റ്സുകൾ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. SBI ATMലെ

0: സർവീസ് ചാർജുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങി ഇങ്ങോട്ടുള്ള ബാങ്കുകളെല്ലാം തന്നെ കൂട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് സൗജന്യമായി ക്യാഷ് പിൻവലിക്കാനുള്ള പരിധി പ്രതിമാസം 4 തവണയായി നിജപ്പെടുത്തി. ശാഖകൾ, ATMകൾ എന്നിവ വഴിയിലുള്ള 5-ാമത്തെ ഇടപാട് മുതൽ ഓരോ പിൻവലിക്കലും, ഓർക്കുക നമ്മൾ 5-ാമത്തെ ഇടപാട് മുതൽ ഓരോ ക്യാഷ് വിഡ്രോവലിനും 15 രൂപയും GST ഇനത്തിൽ, 15 രൂപ മാത്രമല്ല GST എന്നുള്ള വമ്പൻ ഒപ്പം ഉണ്ടെന്നുള്ളത് ഒന്നോർക്കുക. എന്നാൽ ഇത് ഒരു ഡിജിറ്റൽ ഇടപാടുകൾ, വേറുള്ളതെല്ലാം UPI ഇടപാടുകളൊക്കെ സൗജന്യമായി തുടരും. ബയോമെട്രിക് ആധാർ നിർബന്ധം LPG സിലിണ്ടറുകൾക്കൊന്നും വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നൊരു കാര്യം നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു അപ്ഡേഷൻ വളരെ ആവശ്യമാണല്ലേ. നമ്മൾ പണ്ടുള്ള കാലത്ത് ആശയവിനിമയത്തിനൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് നമുക്കന്ന് ഇത്രയും ഒരു കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനമൊന്നുമില്ല. റേഡിയോയിലൂടെ, വാർത്തയിലൂടെ, അല്ലെങ്കിൽ ചാനലിലൂടെ, പിന്നെ ദൂരദർശനിലൂടെ കടന്നു വന്നൊരു പാരമ്പര്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെയൊക്കെ ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് അല്ലേ പാർവതി?
1: യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അതിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ATMന്റെ കാര്യങ്ങളും അതിന്റെ ചാർജസ് ഈടാക്കുന്ന കാര്യങ്ങളും ഒക്കെ കുറിച്ച് നമ്മൾ രവി ചേച്ചി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു മെട്രോ നഗരം പോലത്തിന്റെ ഒരു വൃത്തി പോലിരിക്കും ഇല്ലേ നമ്മളുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ശുചിത്വം പാലിക്കുന്നതെന്നൊക്കെ അറിയുന്നത് നമ്മൾ ആ ഒരു മെട്രോ നഗരത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. മുംബൈ മെട്രോ സ്റ്റേഷനിൽ പുതിയതായി സ്ഥാപിച്ച ടച്ച്ലെസ് സ്പിറ്റ് ബിൻ, സ്പിറ്റ് ബിൻ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ തുപ്പൽ കൊളാമ്പി എന്നൊക്കെ പറയും, സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തുപ്പുന്നതിന് 500 രൂപ പിഴയുള്ള സ്ഥലത്ത് എന്തിനാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇത് ശുചിത്വം ഉറപ്പാക്കാനാണോ അതോ നിയമലംഘനം പ്രോത്സാഹിപ്പിക്കാനാണോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത്.
0: അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ, സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെപ്പോഴും പറയും നമ്മൾ ഭാരതീയനായതിൽ നമ്മൾ അഭിമാനിക്കുന്നു, ഞാനൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു എന്ന് ഈ ദിനത്തിൽ പറയുമ്പോൾ, നമ്മുടെ ഭാരതി രമേശ് എന്നുള്ളൊരു വ്യക്തി, ഒരു ലേഡിയാണ് അവർ ചെയ്തിരിക്കുന്ന അമേരിക്കയിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ. നമ്മളൊക്കെ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടുമ്പം കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രീൻ കാർഡ് എന്നുള്ളത് പലപ്പോഴും ഒരു ഫിനിഷിംഗ് ലൈനാണ്, ലക്ഷ്യപ്രാപ്തിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു, ഇനി ഞാൻ സെക്യൂർ ആണെന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. എന്നാൽ പോഷകാഹാര വിദഗ്ധയും നമ്മുടെ സംരംഭകയും ഒക്കെയായ ഭാരതി രമേശിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഇത് വ്യത്യസ്തമായ ഒരു തീരുമാനത്തിൻ്റെ തുടക്കമായി, അതായത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത പദവിയൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടെ ഇന്ത്യയിലേക്ക്, ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുക എന്ന ഒരു കാര്യത്തിൽ. അപ്പം നമ്മുടെ രാജ്യം വിട്ട്, നമ്മുടെ രാജ്യത്തൊന്നുമില്ല, നമുക്ക് ഈ രാജ്യം വേണ്ടാന്ന് പറഞ്ഞ് വിദേശത്തേക്ക് കുടിയേറിപ്പോകുന്ന ഈ ഒരു ജനത തലമുറയൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടെ മുന്നിലൊക്കെ വലിയൊരു മാതൃകയായി നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരിയായി ഇന്ന് ഈ ദിനത്തിൽ, ഇതിനോട് തുടർന്ന് ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി, നല്ല നല്ല സ്റ്റാർട്ടപ്പുകളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട് വളരും, വളർച്ചയുടെ നിരക്കിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ വളരട്ടെ എന്ന് ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ചിന്തിക്കാം അല്ലേ പാർവതി?
1: അതെ. അപ്പൊ നമ്മൾ ഇങ്ങനെ സമയത്തോട് ഇങ്ങനെ അടുത്തിരിക്കുകയാണ്, 11:30. അപ്പൊ കുറച്ച് മെസ്സേജും കൂടെ ഉണ്ട്, അങ്ങോട്ട് വായിക്കാം. നമുക്ക് രമേശ് കെ ജി സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്വന്തം ചിന്തയാണ് സ്വന്തം സ്വാതന്ത്ര്യം, ആർക്കും പണയം വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ജരി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്,
2: നിങ്ങളുടെ രണ്ടുപേരെ സംസാരം ഇടതടവില്ലാതെ ഒഴുകുന്ന പുഴ പോലെയുണ്ട്, മനോഹരമായിരിക്കുന്നു.
0: താങ്ക് യു. ഞങ്ങൾ ഇരിക്കുന്ന ആദ്യത്തെ ലൈവാണ്, എനിക്കും പാർവതിക്ക് എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചില, ഞാൻ കുറേയധികം ഇടവേളകൾ എടുത്തത് കൊണ്ടാവാം പാർവതിയായിട്ട് ഒത്തിരി ലൈവിന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല.
1: ഞാൻ കുറച്ച് ഇടവേളകളൊക്കെ എടുത്തു കുറച്ച് പേഴ്സണൽ ആവശ്യത്തിനായി, അപ്പൊ അത് കാരണം നമുക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് പറ്റിയിന്ന് വളരെ മനോഹരമായ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റി. അപ്പൊ 11:31 നമ്മൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇന്നത്തെ ലൈവ് അടിപൊളിയായിരുന്നു. അപ്പോൾ തുടർന്നും പുതിയ പുതിയ അറിവുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മളുടെ RGs ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രോഗ്രാംസ് ഒക്കെ എല്ലാവരും കേൾക്കുക. കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ പാർവതിയും എന്നോടൊപ്പം
0: ഞാൻ രജനി ഗിരീഷാണ്.
1: നമുക്ക് ടെക്കായിട്ട് ഇന്ന് പാട്ടുകളൊക്കെ ഇട്ട് തന്നിരുന്നത് RJ ആതിരയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. തുടർന്നും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനം.

0: സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ, കൺസൾട്ടന്റ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രീഷ്യൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PMOS എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏകദേശം 5 in 1 സ്ത്രീയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് PMOS അഥവാ PCOS. ഇതുവരെ നമ്മൾ PCOS എന്ന് വിളിച്ചിരുന്ന അതേ അവസ്ഥ തന്നെയാണ് PMOS എന്ന് ഇപ്പോൾ നമ്മൾ മാറി വിളിക്കുന്നതും. ക്രമം തെറ്റിയ ആർത്തവം, കുറയാത്ത ശരീരഭാരം, മുഖക്കുരു എന്നിവയാണ് ഇതിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. PMOS അണ്ഡാശയത്തിന്റെ മാത്രം ഒരു രോഗമല്ല, ഇതൊരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ്. പേര് മാറ്റിയതിന്റെ കാരണവും ഇതുതന്നെയാണ്. അണ്ഡാശയത്തിലെ മുഴകളല്ല, ശരീരത്തിലെ മൊത്തത്തിലുള്ള മെറ്റബോളിക് പ്രശ്നമാണ് ഇതിന്റെ കാതൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ശരീരം ആൻഡ്രോജൻ എന്ന പുരുഷ ഹോർമോണുകൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീകളിൽ ആൻഡ്രോജൻ ഉണ്ടാവും, പക്ഷെ അത് അളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനോട് ശരീരം പ്രതിരോധം കാണിക്കുന്നതും ആണിതിന്റെ മൂല കാരണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് അണ്ഡാശയത്തിന്റെ സ്വാഭാവിക മാസചക്രത്തെ താളം തെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അണ്ഡം കൃത്യമായി പുറത്തു വരാതെയും ആർത്തവം ക്രമം തെറ്റുകയും ചെയ്യുന്നു. പഴയ പേരിലെ ഈ പോളിസിസ്റ്റിക് എന്ന വാക്ക് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ വളർച്ച പൂർത്തിയാകാത്ത ചെറിയ ഫോളിക്കിളുകളാണ്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കൽ മാത്രം വരുന്ന ആർത്തവം, മുഖത്തും നെഞ്ചിലും വയറ്റിലും അമിതമായ രോമ വളർച്ച, മുഖക്കുരുവും എണ്ണമയവുമുള്ള ചർമ്മം, തലമുടി കൊഴിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ തലമുടി കനം കുറയൽ, ശരീരഭാരം കൂടുന്നത് പ്രത്യേകിച്ച് വയറിന് ചുറ്റും കഴുത്തിലും കക്ഷ

ശരീരത്തിലും കറുത്ത മൃദുവായ ചർമ്മപ്പാടുകൾ, അതിന് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നു, പിന്നെ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ട് എന്നിവയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ ഒപ്പം അൾട്രാസൗണ്ട് സ്കാൻ, രക്തപരിശോധന എന്നിവ ചേർന്നാൽ നമുക്ക് രോഗനിർണയം സാധ്യമാണ്. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS വരാം. PMOS എന്നത് ആർത്തവത്തെയോ ഗർഭധാരണത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇത് ഭാവിയിലേക്ക് മറ്റു പല അസുഖങ്ങൾക്കും സാധ്യത കൂട്ടുന്നു. Type 2 പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും, ഫാറ്റി ലിവർ, ഉറക്കത്തിലുണ്ടാവുന്ന ശ്വാസതടസ്സം, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ആർത്തവം അപൂർണമായതിനാൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കനം കൂടുന്നത്, പിന്നെ ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം PMOS നമ്മൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ നോക്കാതെ വിട്ടാൽ ഭാവിയിലേക്ക് വരാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് PMOS ആജീവനാന്ത അവസ്ഥയാണ് എന്ന് പറയുന്നത്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരവസ്ഥയെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും നമ്മൾ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 5 മറ്റസുഖങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. നേരത്തെ ശ്രദ്ധിച്ചാൽ 10 ആരോഗ്യം നമുക്ക് നോർമൽ അവസ്ഥയിൽ സംരക്ഷിക്കാം. PMOS-നുള്ള ആദ്യത്തെയും ഏറ്റവും നല്ലതുമായ ചികിത്സ മരുന്നുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ആഹാരം, വ്യായാമം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആഹാരം നമുക്ക് കഴിക്കാം? നമ്മളൊരു ഫാൻസി ആഹാര രീതി ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ പ്ലേറ്റ് മെത്തേഡാണ് നോർമലി പറയുക. ഒരു പ്ലേറ്റ് എടുത്താൽ അതിനെ 4 വിഭജിക്കുക. വിഭജിച്ച് അതിനകത്ത് 1/2 അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, മറ്റ് ചെറുധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് 1/2 വയ്ക്കുക. ബാക്കി 1/2 നമ്മൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പനീർ, പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള പ്രോട്ടീൻ, ഇറച്ചി, മീന് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ 1/2 വയ്ക്കുക. ബാക്കിയുള്ള 1/2 നമ്മൾ വെജിറ്റബിൾസ്, സാലഡ് അതെല്ലാം വയ്ക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ ഡയറ്റ് ഇരിക്കുന്നത്. പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളതെല്ലാം മാസത്തിലൊരിക്കലോ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തവിട് കളഞ്ഞ അരി, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അവയിലൊക്കെ ധാരാളം ഫൈബറുണ്ട്. ആ ഫൈബറുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. 1 നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ചോറ് കുറച്ചും പച്ചക്കറികൾ കൂടുതലായും വിളമ്പുന്ന നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണ രീതി തന്നെ ഇതിന് വളരെ യോജിച്ചതാണ്. പിന്നെ വരുന്നത് വ്യായാമമാണ്. 1 കുറഞ്ഞത് 150 മിനിറ്റ്, അതായത് 1 40 മിനിറ്റ് വെച്ച് 5 വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, നീന്തൽ, യോഗ, സൂംബ ഡാൻസ്, നൃത്തം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഷൽ ആർട്സ് ഇവയെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണം. ശരീരഭാരത്തിന്റെ 5-10% വരെ കുറച്ചാൽ പോലും പല സ്ത്രീകളിലും ആർത്തവം ക്രമപ്പെടുകയും ഹോർമോൺ നില മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊരു റിസൾട്ട് ആവശ്യമില്ല. നമുക്ക് ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക, അത് സ്ഥിരതയോടെ ചെയ്യുക എന്നതിലുള്ളതാണ് പ്രാധാന്യം. പിന്നെ PMOS ഉള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുക എന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയും കൂടെയാണ്. അപ്പം ആ ഒരു സ്ഥിരതയാണ് നമ്മൾ ഇതിൽ നിലനിർത്തേണ്ടത്. 7-8 ഉറക്കവും ദിവസവും അല്പം ശാന്തമായ സമയവും നാം നമുക്ക് വേണ്ടി കരുതിയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും PMOS വേഴ്സൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകാതെ വരുമ്പോൾ സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ആർത്തവം ക്രമപ്പെടുത്തുവാനും മുഖക്കുരുവും രോമവളർച്ചയും കുറയ്ക്കാനും ഹോർമോൺ ഗുളികകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുവാൻ മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകൾ, പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോമവളർച്ചയ്ക്ക് ആന്റി ആൻഡ്രോജൻ മരുന്നുകൾ, ഗർഭം ആഗ്രഹിക്കുന്നവർക്ക് അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളും നമുക്കിപ്പം അവൈലബിൾ ആണ്.

0: ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിക്കും അനുസൃതമായിരിക്കും. ഗർഭധാരണമോ വന്ധ്യതയോ ആണ് പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നാം തേടേണ്ടത്. പ്രധാന പ്രശ്നം ആർത്തവമാണെങ്കിൽ അതിനനുസരിച്ചും ചർമ്മമാണെങ്കിൽ മറ്റൊരു രീതിയിലുമാണ് ചികിത്സ പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ മരുന്ന് തുടങ്ങരുത്. എല്ലാ വശങ്ങളും പരിഗണിക്കുന്ന ഒരു ഡോക്ടറെ കാണുക, എന്നിട്ട് മാത്രം വേണ്ട രീതിയിലുള്ള ചികിത്സകൾ തുടങ്ങുക. PMOS ഉള്ളതുകൊണ്ട് ഒരിക്കലും ഗർഭിണിയാകില്ല എന്ന് പല സ്ത്രീകളും ഭയപ്പെടുന്നു. പക്ഷെ ഇത് ശരിയല്ല. PMOS ഉള്ള മിക്ക സ്ത്രീകൾക്കും അമ്മയാകാൻ കഴിയും. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം വരുത്തുമ്പോൾ തന്നെ അണ്ടോൽപാദനം ക്രമമാകുകയും സാധാരണ രീതിയിലുള്ള ഗർഭധാരണം സാധിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു വർഷത്തോളം ശ്രമിച്ചിട്ടും ആവാത്ത ആൾക്കാർക്ക് വൈദ്യസഹായത്തോടെ അണ്ടോൽപാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ എടുത്തതിന് ശേഷം ഗർഭിണിയാകാൻ സാധിക്കും. PMOSനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ സാധാരണ കേൾക്കുന്നത് അണ്ടാശയത്തിൽ മുഴകളുണ്ട്, ശസ്ത്രക്രിയ വേണം. അങ്ങനെയല്ല, ശസ്ത്രക്രിയ വളരെ അപൂർവമായി മാത്രമേ PMOSൽ വേണ്ടി വരാറുള്ളൂ. അതുപോലെ ഒറ്റ ഗുളിക കൊണ്ട് PMOS മാറും അല്ല, അത് നിയന്ത്രിക്കാവുന്നതാണ്. നമുക്ക് മരുന്നുകളൊന്നും എടുത്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാത്രം മരുന്നുകൾ എടുത്താൽ മതി. തടിയുള്ളവർക്ക് മാത്രമേ PMOS വരൂ, അങ്ങനെയല്ല. വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കും PMOS വരാറുണ്ട്. PMOS ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാകില്ല എന്നത് ഒരു അബദ്ധധാരണയാണ്. മിക്കവർക്കും ഓവുലേഷൻ കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തന്നെ കുഞ്ഞുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വൈദ്യസഹായം എടുത്താൽ മാത്രം മതി. ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ്, യൂഷ്വലി PMOS എന്ന അവസ്ഥ നമുക്ക് അഡോളസന്റ് ഏജിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടികളിൽ മാസമുറ തെറ്റി വരിക, അമിതമായിട്ടുള്ള രോമ വളർച്ച, മുഖത്ത് മുഖക്കുരു വരിക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുകയും അത് രോഗം നിർണയിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അത് നൃത്തമാകട്ടെ, അല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ, അല്ലെങ്കിൽ കളിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കാനോ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പഠനത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, കാരണം അത് മാനസികവും ശാരീരികവുമായി അവരെ ഭാവിയിൽ ഒത്തിരിയേറെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഒരു ശീലമാക്കി ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നല്ല ഭക്ഷണ രീതി ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, മൈദ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുകയും ചെയ്യുക. സൗമ്യമായ നേരത്തെ നൽകുന്ന മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ PMOS സാധാരണമാണ്. ഞാൻ പറഞ്ഞു, 5 സ്ത്രീകളിൽ ഒരാൾക്ക് PMOS ഉണ്ട്. പക്ഷേ നല്ല കാര്യം, അത് നിയന്ത്രിക്കാവുന്നതാണ്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നന്നായി ഭക്ഷണം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, ഡോക്ടറെ കൃത്യമായി കാണുക, നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ആണോ എന്നത് നോക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് ഒരു പരിധിവരെ PMOSനെ വരുതിയിൽ നിർത്താം. അതിൽ കവിഞ്ഞുള്ളത് ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. PMOSൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരല്ല, അല്പം കരുതൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ശരീരം. ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളെയും നന്നായി പരിപാലിക്കുക. നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി. പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ദേശവാസികൾ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താവിഭാഗം മേധാവി ലെമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും SIR മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തി പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. പിന്നാക്ക വികസന വകുപ്പിന്റെ 100 കർമ്മ പരിപാടിയുടെ സമാപന പരിപാടിയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൗരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000 ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്ക് മേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST യിലൂടെ 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനംവകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനംവകുപ്പിന്റെ ദീർഘകാല ജൈവവൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.

0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 12 സ്വർണം 24 വെള്ളി 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരി കോം സ്വർണം നേടിയതിനു ശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന രണ്ടാമത് സ്വർണ്ണ മെഡലാണിത്. വനിതകളുടെ അംബൈത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്ര കുമാരൻ വെങ്കല മെഡൽ നേടി. നാലാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16 നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം കോട്ടയം കഥകൾ.
0: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ് വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹൈൻ സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി പ്രകാശധാര.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് 1 ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: कैसे हो अभी तबीयत कैसी है
2: सर सब ठीक है सर सब ठीक है
1: देखिए पूरा देश आपके लिए प्रार्थना कर रहा है महामृत्युंजय का जाप सब दूर चल रहे हैं
2: यस सर
1: आपकी हिम्मत ने आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रैक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ 2 പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൗദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി K.മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത്

0: 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെ കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
1: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश लेह लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और लेह लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എംഗാംപാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിത റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: റിയലി വി ക്യാൻ.

2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരം. ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും

വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ, ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.
2: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്?
7: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
2: ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
7: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
2: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
7: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
2: ഭീമാസഖിക്ക്

0: മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ.
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരം. ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ. ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ

ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT

0: டாக்டர் பார்வதி பிரேமச்சந்திரன்,
1: சைக்கியாட்ரிஸ்ட் மஞ்சு பீதாம்பரன்,
0: யூரோலஜி டாக்டர் சதீஷ் குமார்,
1: அனஸ்தேஷியா டாக்டர் ரவிக்குமார், டாக்டர் சென்
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, 2nd വർഷം 6000 രൂപ, 3rd വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ

ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ, ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം.

0: സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895 3919 27.
3: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3

0: ICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഗാന്ധിജിയുടെ 157-ാമത് ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുമലാവാരം ബീച്ചിൽ സെന്റ് ലൂഷ്യസ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും അധ്യാപകരുടെയും പോലീസ് ഓഫീസർ

നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കമ്മ്യൂണിറ്റി റേഡിയോ സന്ധനം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ എൻ എം പിള്ള ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടന്ന ചടങ്ങുകൾക്ക് ശേഷം സെന്റ് ലൂഷ്യസ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരും അധ്യാപകരും റേഡിയോ സന്ധനം 90.4 FM സ്റ്റുഡിയോ സന്ദർശനം നടത്തി. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ അപകടത്തിൽപ്പെട്ട 15 മത്സ്യത്തൊഴിലാളികളെ നീണ്ടകര ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. മേരി മാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 തൊഴിലാളികളെയും തകരാറിലായ ബോട്ടും സുരക്ഷിതമായി ശക്തികുളങ്ങര ഹാർബറിൽ എത്തിച്ചതായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. സിപിഒ ജയലാൽ, ലൈഫ് ഗാർഡുമാരായ റോയ് തോമസ്, ബോട്ട് സ്രാങ് മെർലിൻ, ഡ്രൈവർ ദാസൻ എന്നിവരാണ് രക്ഷാപ്രവർത്തന സംഘത്തിൽ ഉണ്ടായിരുന്നത്. സാമൂഹിക നീതി വകുപ്പ്, ജില്ലാ സാമൂഹിക നീതി ഓഫീസ്, ജില്ലാ സീനിയർ സിറ്റിസൻസ് വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇഞ്ചവിള സർക്കാർ സ്നേഹാലയത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജയന്തി ബി മുഖ്യാതിഥിയായി. സബ് കളക്ടർ എസ് മോഹനപ്രിയ വിശിഷ്ടാതിഥിയായി. ചടങ്ങിൽ അഡ്വക്കേറ്റ് ബബിത ബാബു, ബെനഡിക്ട് എന്നിവർ വയോജന സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിൽ സ്നേഹാലയത്തിലെ അന്തേവാസികളും പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ NCC വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ എ കെ ഹരികുമാരൻ നായർ, സ്നേഹാലയം സൂപ്രണ്ട് പ്രദീപ് കുമാർ എസ് എന്നിവർ പങ്കെടുത്തു. കൊല്ലത്തെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തെ മാറ്റുന്നതിനും ജില്ലയിലെ സാംസ്കാരിക മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിനും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വിളംബര ജാഥ 6 October നടക്കും. വൈകിട്ട് 4 PM KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ ചിന്നക്കട ജംഗ്ഷനിൽ സമാപിക്കും. 7 October 11 നീണ്ടു നിൽക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥ സംഘടിപ്പിക്കുന്നത്. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങൾ ജില്ലാ കലക്ടർ ആനി ജൂല തോമസിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കെ ഇമ്പശേഖർ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിൽ DMO ഡോക്ടർ ഷീജ MLA, DCRG SP സുരേഷ് ആർ, തഹസിൽദാർ അജിലാൽ AS, DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ തുടങ്ങിയവരടക്കം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വെളിനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്ട് പ്രകാരം താൽക്കാലികമായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി 7 October രാവിലെ 10 CHSC ഹാജരാകണം. വെളിനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റിയെ നിയമിക്കുന്നു. വിമുക്ത ഭടന്മാർക്ക് പങ്കെടുക്കാം. അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി 7 October രാവിലെ 10 CHSC ഹാജരാകണം. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നെടുവത്തൂർ, എഴുകോൺ, കരിപ്ര, വിളിയം, പൂയപ്പള്ളി പഞ്ചായത്തുകളിലെ വനിതകൾക്ക് യോഗ പരിശീലനം നൽകുന്നതിന് യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കും. അപേക്ഷകർ അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ബാച്ചലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗിക് സയൻസിൽ ബിരുദമോ തത്തുല്യ യോഗ്യത ഉള്ളവരും യോഗ അസോസിയേഷൻ സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരമുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ളവർ അസിൽ രേഖകൾ, തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം 12 October രാവിലെ 10 ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് 0474245211 നമ്പർ ഒരിക്കൽ കൂടി 0474245211. സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജേഴ്സി വിതരണം ചെയ്യുന്നതിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും 29 September October 3 രാവിലെ 10:15 വൈകിട്ട് 5:15 ടെൻഡർ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 0474279257 നമ്പർ ഒരിക്കൽ കൂടി 0474279257. മയ്യനാട് വെള്ളമണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ്. ഉദ്യോഗസ്ഥർക്ക് അസിൽ സർട്ടിഫിക്കറ്റുകളുമായി 5 October രാവിലെ 10 സ്കൂൾ ഓഫീസിൽ എത്തണം. കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് ഉണ്ട്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി 19 October രാവിലെ 10 അഭിമുഖ്യത്തിൽ പങ്കെടുക്കണം. ഗാന്ധി ദർശൻ പരിപാടികൾ ഇന്ന് ആരംഭിക്കുമെന്ന് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അറിയിച്ചു. മഹാത്മാഗാന്ധിയുടെ 157 ജന്മദിന വാർഷിക ദിനമായ ഇന്നു മുതൽ 1 November നീണ്ടു നിൽക്കുന്ന ഗാന്ധി ദർശൻ പരിപാടികൾ കേരളത്തിലെ 14 ജില്ലകളിലായി നടക്കുമെന്നും അഖണ്ഡ ഭാരതം, ഗാന്ധി മാർഗം എന്ന വിഷയത്തിലുള്ള സെമിനാറുകൾ, ശില്പശാലകൾ, സ്കൂൾ കോളേജ് തല ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ധ്യം

0: 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424. ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരം. ഒരു മനുഷ്യന് ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ. ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രാമം. കോൺടാക്ട് 9947708997.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാ.

0: ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
1: അദ്യദിനമപി തൃതീയ വിഭക്തി പുല്ലിംഗേ ഏകവചനേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസവും തൃതീയ വിഭക്തി മൂന്നാമത്തെ വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി, വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി, വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി, അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി, ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി, ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി, കാര്യകർത്താ പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി, ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്താ പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി, ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്താ പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ, സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ, സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ, വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി, വൃദ്ധൻ വടികൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി, വൃദ്ധൻ വടികൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധൻ വടികൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി. ബാലകഃ ഉത്സാഹേന പഠതി, ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി, ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി, സഹ കോപേന മാം നിന്ദിതവാൻ, അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ, അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ, അമ്പ സ്നേഹേന ശിശു ലാലയതി, അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്പ സ്നേഹേന ശിശും ലാളയതി, അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്പ സ്നേഹേന ശിശും ലാളയതി. ഗുരുഹു വിനയേന വ്യവഹരതി, ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി, ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി, ഏഷാ ആനന്ദേന ക്രീഡതി, അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദേന ക്രീഡതി, അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദ

0: ദേന ക്രീഡതി മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാ.

0: ആരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
4: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
4: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
4: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
4: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
4: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
4: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
4: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
7: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
8: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

നക്ഷത്രത്തിൽ ഇന്ന് ഒക്ടോബർ 2. ഗയാന ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതും IRDP പദ്ധതി ആരംഭിച്ചതുമൊക്കെ ഒരു ഒക്ടോബർ 2. ഒക്ടോബർ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 2. ഗയാന ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1958 ഒക്ടോബർ 2. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2. രാജസ്ഥാനിലെ നാഗൂരിലാണ് ആദ്യം ഇത് നിലവിൽ വന്നത്. ICDS പദ്ധതി ആരംഭിച്ചത് 1975 ഒക്ടോബർ 2. സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന

മന്ത്രാലയം നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇത്. IRDP പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2 സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗ്രാമീണ കുടുംബങ്ങളെ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.

സാമ്പത്തിക ഉയർച്ചയെ ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ മഹിളാ സമൃദ്ധി ആരംഭിച്ചത് 1993 ഒക്ടോബർ 2-നായിരുന്നു. ഇന്ന് ഗാന്ധിജയന്തി. ഒരു മനുഷ്യായുസ് ജന്മനാടിന് അർപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ധൈര്യപൂർവ്വം ലോകത്തോട് പറയാൻ സാധിച്ച ഏക വ്യക്തിയാണ് മഹാത്മജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുണം.

0: നമ ഹരി ഓം.
1: കൈലാസത്തില് പോകുന്ന സമയത്ത് കൈലാസത്തിന് ചുറ്റുമാണല്ലോ യമന്റെയും അതുപോലെ കുബേരന്റെയും ഒക്കെ കൊട്ടാരങ്ങൾ എന്നൊക്കെയാണ് സങ്കല്പം. അവിടെ കുറച്ചൊരു ഭാവന കൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ആ പർവ്വത ശിഖരങ്ങളുടെ ഒക്കെ ഒരു വ്യവസ്ഥയെ കണ്ടാൽ ഇങ്ങനെ തോന്നും. അവിടെയൊക്കെ ചെന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഇതൊക്കെ എഴുതിയത് എന്ന് പറയുക. തിരുചടയിൽ നിന്ന് ഗംഗ ഇങ്ങനെ ഉത്ഭവിച്ചു വരുന്ന ചിത്രീകരണമൊക്കെ ഗോമുഖിലൊക്കെ പോയി നിന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാവനയ്ക്ക് നല്ല പ്രസക്തിയുണ്ട്. വിത്തേശോയക്ഷരക്ഷസാം വസൂനാം പാവകഹാച്ച അസ്മി. വസുക്കളുടെ കൂട്ടത്തിൽ, അഷ്ടവസുക്കളുടെ കൂട്ടത്തിൽ ഞാൻ ആരാകുന്നു? പാവകനാകുന്നു. മേരുഹു ശിഖരിണാം, ഉയരമുള്ളവയുടെ കൂട്ടത്തിൽ ഞാൻ മേരു പർവ്വതമാകുന്നു. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം.

പുരോധസാംശം ഒക്കെ മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം. പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ എന്നെ ബൃഹസ്പതിയായിട്ട്, ദേവേന്ദ്രന്റെയും ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയായിട്ട് മനസ്സിലാക്കിയാലും. സേനാനീനാ, സേനാനികളുടെ കൂട്ടത്തിലോ ദേവസേനാപതിയായിട്ടുള്ള സ്കന്ദനാണ് എന്ന് എന്നെ ഗണിച്ചാലും ആരാധിച്ചാലും. സരസാം, സരസ് എന്ന് പറഞ്ഞാല് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം പ്രമാണിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ സാഗരമാകുന്നു. സാഗരാണല്ലോ കെട്ടിക്കിടക്കുന്നത്, അതിന്റെ ഒരു ആഴം, അതിന്റെ ഒരു ഗാംഭീര്യം, അതിന്റെ ഒരു വ്യാപ്തി, ഇതൊക്കെ പരിഗണിച്ച് ഈ സാഗരത്തിലാണ് ജീവോത്പത്തി സംഭവിച്ചത് എന്നുള്ള നിലയ്ക്കും ചിന്തിക്കാം. സാഗര ഹൃദയം അത് ഗംഭീരമാണ്, അവിടെയാണ് ജീവനും സംഭവിച്ചത്. അങ്ങനെയൊക്കെ സാഗരത്തെ ഭഗവാന്റെ വൈഭവമായിട്ട് ഗണിച്ച് ആരാധിക്കാം.

യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ മഹർഷീണ. മഹർഷിമാരുടെ കൂട്ടത്തിൽ, മരീച്ചി തുടങ്ങിയ മഹർഷിമാരുടെ കൂട്ടത്തിൽ ഞാൻ ആരാകുന്നു? വരുണ ശിഷ്യനായിട്ടുള്ള ഭൃഗു ആകുന്നു. ഭൃഗുർവൈ വാരുണിഹി വരുണം പിതരമുപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി എന്നിങ്ങനെ തൈത്തരീയ ഉപനിഷത്തില് ഭൃഗു മഹർഷിയെ

കുറിച്ച് പറയുന്നുണ്ട്. വരുണനെ സമീപിച്ചിട്ട് ബ്രഹ്മത്തെ കുറിച്ച് ഉപദേശിച്ചാലും എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനോട് എന്ന് ബ്രഹ്മത്തെ കുറിച്ച് ചോദിച്ചു എന്നാണ്. അപ്പൊ അച്ഛൻ എന്താ മറുപടി പറഞ്ഞത്? തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപസ്സുകൊണ്ട് വേണം ഉണ്ണി ബ്രഹ്മത്തെ അറിയാൻ. അപ്പൊ ഉണ്ണി തപസ്സിന് പോവുക. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞതെ, ഞാനൊരു ക്ലൂ തരാം. വീട്ടിലെ അത് വലിയ ആവശ്യമാണല്ലോ. ഇപ്പൊ ബ്രഹ്മമാണെന്ന് ഇപ്പൊ എങ്ങനെയാ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണോ ബ്രഹ്മം എങ്ങനെ ഉറപ്പിക്കും? ഐ വിൽ ഗിവ് എ ക്ലൂ. എന്താ ക്ലൂ? യതോ വായുമാണി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത്രയന്തി അഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. യാതൊന്നിൽ നിന്നാണോ എല്ലാം ഒറിജിനേറ്റ് ചെയ്ത്, യാതൊന്നിനെ ആശ്രയിച്ചാണോ എല്ലാം നിലനിൽക്കുന്നത്, ആത്യന്തികമായിട്ട് യാതൊന്നിലേക്കാണോ എല്ലാം വിലയിക്കുന്നത്, അതിനെയാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കേണ്ടത്. ഉണ്ണി തപസ് ചെയ്തു. തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്തു. എന്താ റിയലൈസേഷൻ? അന്നാദ്യേവ ഖല്ലിമാനി ഭൂതാനി ജായന്തി അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്തി അഭിസംവിശന്തി തീ അന്നം ബ്രഹ്മേതി വ്യജാനാത്. അന്നമാണ് ബ്രഹ്മം. കാരണം ആകെ കൂടി നോക്കിയപ്പോ എല്ലാവരും അന്നമയമാണ്. കേട്ടില്ലേ? ശരീരം അന്നം. അതെവിടെ നിന്ന് ഉണ്ടായത്? അന്നത്തിൽ നിന്നാണ് ഉണ്ടായത്. അന്നത്തിൽ നിലനിൽക്കുന്നു, അന്നത്തം കൊണ്ടാണ് വൃദ്ധിയെ പ്രാപിക്കുന്നത്, അന്നത്തിലാണ് ഒടുക്കതൊക്കെ പോയിട്ട്. അന്നമാണ് ബ്രഹ്മം. അച്ഛന്റെ അടുത്ത് തിരിച്ചു തന്നു. അന്നം അല്ലേ ഉദ്ദേശിച്ചത്? അച്ഛൻ ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? തപസാ ബ്രഹ്മ വിജ്ഞാസ, തപസ്സുകൊണ്ട് തന്നെ അറിയണം. അപ്പൊ ഉണ്ണിക്ക് തന്നെ തോന്നി ശരിയായിട്ടില്ല. യതോപായി മാനി ഭൂതാനി ജയന്തി വേണ്ടും. അപ്പൊ ഉണ്ണി വീണ്ടും തപസ് ചെയ്യാം. പ്രാണം ബ്രഹ്മേ ദിവ്യജാനാത്, മനോ ബ്രഹ്മേ ദിവ്യജാനാത്, വിജ്ഞാനം ബ്രഹ്മേ ദിവ്യജാനാത്, ഇങ്ങനെയൊക്കെ റിയലൈസേഷന്റെ പല തലങ്ങൾ. ഒടുവിലോ ആനന്ദം ബ്രഹ്മേ ദിവ്യജായ, ആനന്ദം ആനന്ദമാണ് ബ്രഹ്മം എന്ന് അറിഞ്ഞു. പിന്നെ അച്ഛനുമായിട്ട് കൺസൾട്ട് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനൊന്നും പോയിട്ടില്ല. കേട്ടില്ലേ? അങ്ങനെ റിയലൈസ്ഡ് ആയി. തൈത്തരീയ ഉപനിഷത്തിൽ ഈ പ്രകരണം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ കോശങ്ങളെയും അതിക്രമിച്ചു പോകുന്ന കാര്യമൊക്കെ അവിടെ ഉപദേശിച്ചിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രത്തിന്റെ രീതിയും ഇത് തന്നെയാണ്. ഓരോന്നിന്റെയും കാരണം ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞ് ചെല്ലുക. സി സി ചോദിച്ച് ചോദിച്ച് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ആധാരത്തെ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ കണ്ടെത്തിയ മിടുക്കനായതുകൊണ്ട് ഭൃഗുവിനെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. ഗിരാമസ്മി, ഏകം അക്ഷരം, സകല വാക്കുകളുടെയും ആവിഷ്കാരങ്ങളുടെയും കൂട്ടത്തിൽ തസ്യ വാചകഃ പ്രണവഃ, സർവേശ്വരന്റെ വാചകം പ്രണവമാണ്. അതുകൊണ്ട് ഏകമക്ഷരമായിട്ടുള്ള, ഏകാക്ഷരമായിട്ടുള്ള ഓംകാരമാണ് വാക്കുകളുടെ കൂട്ടത്തിൽ ഞാൻ എന്ന് മനസ്സിലായിക്കൊള്ളാം. സകല വാക് സാധ്യതകളും ആ ഓ മ ഈ ചിപ്പിൽ ഒതുങ്ങുന്നത്. അതുകൊണ്ട് ഓ യജ്ഞാനാം ജപയജ്ഞഃ അസ്മി. ഇത് നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നിർദ്ദേശം തരുന്നതാണ്, പ്രയോജനപ്പെടുത്തണം. എന്താത്? യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാണ്. എന്താ ജപയജ്ഞത്തിന്റെ സവിശേഷത? ഒന്ന്, ഊരിനു വേണ്ട ചില ദാരങ്ങൾ വേണ്ടതിന് ഒരു അഡീഷണൽ ഫെസിലിറ്റിയും ആവശ്യമില്ല. കേട്ടില്ലേ? ജപയജ്ഞം നിർവഹിക്കണമെങ്കിൽ അഗ്നികുണ്ഠം കൂട്ടേണ്ടതുണ്ടോ? വേണ്ട. ഭാര്യ തൊട്ടടുത്തിരിക്കണം? ആവശ്യമില്ല. അങ്ങനെ വല്ല യജ്ഞം ഉണ്ടോ സ്വാമി എന്ന്? ഉണ്ട് എന്ന് പറയുക. മറ്റു സഹായമൊന്നും ആവശ്യമില്ലാത്തൊരു യജ്ഞം. അതെന്ത് യജ്ഞമാണ്? ജപയജ്ഞം. എന്താ സവിശേഷത? നാവൊന്നേ വേണ്ടു. അതുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഉവ്വ്, എൻഗേജ്ഡ് ആവാറുണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ജോലി തിരക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യൂ എന്ന് പറയാം, മാനേജ് ചെയ്യൂ. കേട്ടില്ലേ? മറ്റു കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയേണ്ടതാണോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചിട്ട് പറയും. പിന്നെയും ഒരു മന്ത്രത്തിൽ

0: ഉത്തമാ, എന്റെ നാവിലെ മധുരം കിനിയുമാറാവട്ടെ. അതും പ്രാർത്ഥിച്ചോളൂ. സോക്രട്ടീസിനോട് ആരോ എന്തോ പറയാൻ ചെന്നു എന്നാ, അതേ ഒരു കാര്യം പറയണ്ട. സോക്രട്ടീസ് പറഞ്ഞു, വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. ഉത്തരേ, അങ്ങ് പറയുന്ന കാര്യം കൊണ്ട് അങ്ങക്ക് വല്ല ഗുണം ഉണ്ടാവോ? ഒന്ന് അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് ഗുണം ഉണ്ടാവോ? അല്ല, അങ്ങനെ വലിയ ഗുണം എന്നാ പറയണ്ട. മസിൽ പിടിച്ച് ജീവിക്കണം എന്നല്ല കേട്ടോ പറയണത്. പലപ്പോഴും പറഞ്ഞു പോയ അബദ്ധങ്ങൾ, അയ്യോ എന്നിട്ട് നാവ് കടിക്കുക, വിരല് കടിക്കുക. പറഞ്ഞ വാക്കിന്റെ അടിമയാണ് നാം, പറയാത്ത വാക്കിന്റെ യജമാനനാണ്. ഓക്കെ, ഇത് വാങ്മയ തപസ് വിസ്തരിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. തൽക്കാലം നമുക്ക് ഈ യജ്ഞത്തിലേക്ക് വരാം. അപ്പൊ നാം എപ്പോഴും എൻഗേജ്ഡ് ആണെങ്കിൽ കുറച്ചൊക്കെ മാനേജ് ചെയ്യൂ, കൺട്രോൾ ചെയ്യൂ, എന്നിട്ടോ ജപിക്കാൻ കുറച്ച് സമയം കണ്ടെത്തൂ എന്ന് പറയാം.
1: ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുക, പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 March 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് LP സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി

0: ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ത്തിലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
1: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സത്യവും അഹിംസയും ശുചിത്വവും ഗാന്ധിജിയുടെ കാലാതീത പാഠങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം ഉദയൻ കിളിയന്നൂർ. കൃതജ്ഞതാ നിർഭരമായ ആദരവോടെ രാഷ്ട്രം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുകയാണ്. അഹിംസയുടെയും സത്യത്തിന്റെയും മഹത്തായ
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ്, യു ആർ നൗ ഇൻ ആർ റീഡിംഗ് റൂം വിത്ത് യു. ഐ എം പ്രീത സുഗതൻ, യുവർ ഹോസ്റ്റ്. മൈ റീഡിംഗ് റൂം എപ്പിസോഡ്സ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ആൻഡ് മേ are dedicated to our young listeners who are enjoying their vacation. We know that vacation is not just a time to rest, it's also a time to grow, a time when young minds can travel to different worlds without even stepping outside home. Books have that magic. When children read, they don't just pass time, they begin to imagine, to feel and to understand life a little more deeply. And dear parents, this is the perfect season to gently guide children towards the beautiful habit of reading. In our previous episode, I introduced one of the most loved Indian English authors, Sudha Murthy, along with a few of her beautiful stories. I truly hope that all my young listeners, even parents, got a chance to read them and enjoyed that wonderful journey. It's a fact that for many of us, especially English learners, reading is not always an easy habit to develop. It takes time, patience, and the right beginning. So if we start with something simple and interesting like short stories, that journey becomes much easier and more enjoyable. Short stories are simple, easy to read, and yet they carry powerful emotions and meaningful messages. So for our young and cute listeners, they are the perfect beginning to build a beautiful reading habit. And when we look into the world of short stories, there are countless brilliant writers. Choosing just one is not an easy task. Anyway, my pick for today is a very special writer, a master storyteller from France, Guy de Maupassant, a writer who had the rare ability to turn ordinary moments of life into extraordinary stories. His stories are known for their simplicity, their deep understanding of human nature, and most importantly, their unexpected endings. With just a few words, he could surprise you, move you and make you think, and that is the magic of Maupassant. Born in France in 1850, Maupassant began his literary journey under the guidance of the famous writer Gustave Flaubert, who played a very crucial role in shaping his writing style. Though he started his career as a government clerk, his passion for writing never faded. Soon he began publishing stories, and his very first major success, Ball of Fat, brought him instant recognition. In a relatively short span of time, Maupassant wrote over 300 short stories along with some novels, essays and travel writings, making him one of the most prolific writers in world literature. What makes a story special is their simplicity and realism. He wrote about ordinary people, everyday situations, but with a deep understanding of

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളക്കതറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ആദരവ്. ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ. ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
0: Radio Santhanam 90.4 FM il ippol kelkam students guest of the day. Aashayam avadaranam RJ Adira. Sangeethika sahayam Adarsh Ajay. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിരയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി നോക്കുകയാണ്. ബിക്കോസ് സാധാരണ ഒരു താരമായിട്ടായിരിക്കും ഞാൻ എത്തുന്നത്, ഇന്ന് 2 താരമാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചിരിച്ച് രസിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ, സംഗീതവും നൃത്തവും വയലിനും സാഹിത്യവും ഒക്കെ ആയിട്ട് കഴിവുകളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ തിളങ്ങുന്ന 2 കലാപ്രതിഭകളാണ് പഠനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മിസ് അഞ്ജന മോഹൻ ആൻഡ് മിസ് നന്ദന മോഹൻ. രണ്ടുപേരും സഹോദരിമാരാണ്. അപ്പൊ ഈ രണ്ടു പേരും ഒരേ വേദിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ കലാപരമായിട്ടുള്ള പഠനത്തിന്റെയും കലാവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ കടന്നു പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും കൂടി നമ്മൾ ഇങ്ങനെ എത്തി നോക്കുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടു കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദന മോഹൻ ആൻഡ് അഞ്ജന മോഹൻ.

0: ആഹാ, അപ്പൊ ഞാൻ എന്തായാലും അവരെ വെൽക്കം ചെയ്തപ്പോ തന്നെ അവരിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നല്ല തേൻ കിളികളായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പോ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM അഞ്ജനയും നന്ദനയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഹായ്.
1: യെസ്.
0: അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ആദ്യം ഇങ്ങനെ വന്നിരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഇപ്പോ
1: ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. നല്ല എക്സൈറ്റഡ്
0: ആണ്. അപ്പൊ എന്താ പറയുന്നത് നന്ദന?
2: ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്.
0: യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്, എന്തായിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പൊ എനിക്കിത് കാണുമ്പോ തന്നെ ഒരു സിസ്റ്റേഴ്സ് ആണല്ലേ, അപ്പൊ ആ വീട്ടിലെ കലവിലെയും എനിക്ക് ഒരു സിസ്റ്റർ ആണുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോ തന്നെ എന്റെ സിസ്റ്ററിന് ഇങ്ങനെ ഓർമ്മ വരും. ആ കലവിലെ അതുപോലെ തന്നെ ആ ഒരു സൗഹൃദവും അത് ആ ഒരു ബോണ്ടിങ്ങും അല്ലേ. അപ്പൊ അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിന്റെ വിജയം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ പാടി തുടങ്ങിയപ്പോ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയത് ഒരുപാട് ഇങ്ങനെ എന്താ സാഹിത്യപരമായിട്ടുള്ളതും ആ കലാപരമായിട്ടുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോ ലളിത, പത്മിനി, രാഗിണിമാർ, അതുപോലെ തന്നെ രഞ്ജിനി, ഗായത്രി. അപ്പൊ അതുപോലെ നിങ്ങൾ, എനിക്കിങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഒരു സിസ്റ്റർ ബോണ്ടിങ്ങില് കലാപരമായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ. അപ്പൊ എന്തായാലും അഞ്ജനയും നന്ദനയുമാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഉള്ളത്. അപ്പൊ അവര് തന്നെ അവരെ പരിചയപ്പെടുത്തുകയാണ്.
1: ഹായ്, എന്റെ പേര് അഞ്ജന മോഹൻ. ഞാൻ വരുന്നത് പുന്തലത്താഴം അയത്തിൽ കൊല്ലത്തു നിന്നാണ്. ഞാനിപ്പോ ഗവൺമെന്റ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള മേഖലകൾ. പിന്നെ സംസാരിക്കാനും ഇഷ്ടമാണ്. അതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിലും ഒത്തിരി സന്തോഷമുണ്ട്.
0: പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്തായി എത്തിയത്. സംസാരിപ്പിച്ചിട്ടേ വിടും. അപ്പൊ എന്തായാലും അഞ്ജന കുട്ടിയുടെ വിശേഷങ്ങളാണ് കേട്ടത്. ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും അതുപോലെ തന്നെ വയലിനിസ്റ്റ് കൂടിയാണ്. അതുപോലെ സംഗീതത്തില് ചെറിയ നാള് തൊട്ടേ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അടുത്ത് നമ്മുടെ നന്ദനയാണ് വെയിറ്റിംഗ്. നന്ദന എന്താണ് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നന്ദന മോഹൻ. ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ്ണിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ആൻഡ് ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ആൻഡ് അത്രേയുള്ളൂ,
0: ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. രണ്ട് മിടുക്കി കുട്ടികളാണ്, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഒരു 5th standard പഠിക്കുമ്പോൾ, ആ 5th standard 6th standard വരൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് കണ്ടുവിടാത്ത ഒരാളായിരുന്നു എന്റെ സിസ്റ്റർ. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്താലും ഇപ്പൊ എല്ലാവർക്കും ഇളയ കുട്ടിയോട് ഒരു പാമ്പറിംഗ് ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്റെ ലൈഫിൽ ഇപ്പോ എന്റെ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാനും വിഷമം കേൾക്കാനാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും യാത്ര പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും എന്റെ സിസ്റ്റർ ആണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഒരു സഹോദരിയെ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങളും അതിൽ ഹാപ്പി ആണോ?
1: തീർച്ചയായും.
0: അടുത്ത, അതിപ്പോ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, അതിൽ എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല, അടുത്ത ജന്മത്തിൽ എനിക്ക് ഈ ഒരു സഹോദരിയെ വേണമെന്നുണ്ടോ? ചിലരപ്പോ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അടിയുടെ കാര്യം കൊടുക്കുമ്പോ വേണോ? പക്ഷെ അതങ്ങനെ അല്ല, അത്രയും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ മേ ബി നിങ്ങൾക്കിപ്പോ ഒരു 18-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിക്കുമ്പോ കറക്റ്റ് ആണ് അല്ലെ, ഇതൊരു സിസ്റ്ററിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം, തീർച്ചയായിട്ടും ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പഠനം എന്ന രീതിയിൽ മാത്രമല്ല, കലാപരമായിട്ട് നല്ല ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം, ഞാൻ വെറുതെ വിടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പാട്ട് പാടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ

0: ായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്?
1: ചേച്ചിയാണ് സംസാരിക്കുന്നത്.
0: അതല്ലേ, എനിക്കപ്പോ തെറ്റിപ്പോയി, ഞാൻ ചിന്തിച്ചത് അനിയത്തി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അല്ലല്ലേ,
1: പുറത്തൊക്കെ ഞാൻ ആദ്യമേ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ കൂടുതൽ സംസാരിക്കാനും ആൾക്കാരെ ഒക്കെ ചിരിപ്പിക്കാനും കൂടുതലും
0: എന്റർടൈനർ ആണ്. അപ്പോ അഞ്ജന കുട്ടി എന്താണ് പറഞ്ഞത്? സിസ്റ്ററിനെ പറ്റി എന്താ പറഞ്ഞത്? ശാന്ത സ്വഭാവമാണോ?
1: പെട്ടെന്ന്

0: സ്പ്രെഡ് ചെയ്യണം, നമ്മുടെ എനർജി ലോസ് ആയാലും വേണ്ടിയില്ല, അവിടെ നിന്ന് ഹാപ്പി ആവണം. ആ ഒരു തോട്ട് പ്രോസസ് എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വീക്ക് ആയിട്ടിരിക്കുമ്പോഴൊക്കെ എന്ന രീതി നിൽക്കും. പക്ഷെ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മുടെ നന്ദനക്കുട്ടിയും അത് അതിലും എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാളോട് കയറി ജമ്പ് ചെയ്ത് മിണ്ടാനും അവരുമായിട്ട് കമ്പനി കൂടാനും ഒക്കെ ഓക്കെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ പോവാണ്. രണ്ട് ധ്രുവങ്ങളിലല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ പാറ്റേണിൽ പോകുന്ന കുട്ടികളാണ്. വിചിത്രമായിട്ട് രണ്ട് നീങ്ങുന്ന രണ്ട് പിള്ളേർ കാണുമല്ലോ. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന ആള് വേറൊരു വഴി, ഇന്ന ആള് വേറൊരു, അങ്ങനെയല്ല. പക്ഷെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുത്താം അല്ലേ. അപ്പോ നന്ദന ചെയ്യുന്നത് ഡാൻസറാണ് അല്ലേ. അപ്പോ നൃത്തത്തെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആരാണ് നൃത്തത്തിലൊക്കെ?
1: ചേച്ചിയാണ്. ചേച്ചിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് നൃത്തം എന്നല്ല, എന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ തീരുമാനങ്ങളും ചേച്ചി അത് ചൂസ് ചെയ്താൽ, അതിപ്പോ ചെറിയ കാര്യങ്ങൾ എടുക്കുന്നത് പോലും ആണെങ്കിൽ പോലും ചേച്ചിയോട് ചോദിച്ച് ചേച്ചി ചൂസ് ചെയ്തെടുത്താൽ അത് എനിക്ക് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്.
0: സന്തോഷായില്ലേ? ഇങ്ങനെ ഒരു വേദിയിലെങ്കിലും ഇതൊന്ന് കേൾക്കാൻ പറ്റിയല്ലോ എന്ന് പുറത്തങ്ങനെ പറയാറുണ്ടോ?
1: പറയാറുണ്ട്
0: അല്ലേ. അപ്പൊ എന്തായാലും അഞ്ജന നമ്മുടെ നന്ദനെ കാണുന്നത് വളരെ ചെറിയൊരു കുട്ടിയായിട്ട്. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഒരു ഡിസ്കഷന്റെ ഭാഗത്തുനിന്നും അഞ്ജന പറയുണ്ടായി, എനിക്കൊരു മോളെ പോലെ ആണ് എന്നുള്ളത്. അപ്പൊ അതില് സഹോദരിമാരിലെ ഇളയ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് അത്. ഒരു മറ്റൊരു അമ്മ കൂടിയാണ് നമുക്ക്. അത് മൂത്ത കുട്ടികൾക്ക് കിട്ടാറില്ല. അതൊരു വിഷമില്ലേ?
2: വിഷമമുണ്ട്. ചേച്ചിയോ ചേട്ടനില്ലാത്തതിന്റെ
0: വിഷമം
2: ശരിക്കും. പ്രത്യേകിച്ച് ഞാൻ അവക്ക് ഒരു പരിഗണന, ആ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുമ്പോ എനിക്കത് കിട്ടണം എന്നൊരാഗ്രഹം എനിക്കും തോന്നാറുണ്ട്.
0: അവളെ
2: കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ടെങ്കിലും
0: അപ്പോ എന്തായാലും നന്ദനക്കുട്ടി, നന്ദനക്കുട്ടി ഇനി ഒരു പാമ്പറിംഗ് ഒക്കെ കൊടുക്കണം കേട്ടോ. ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനും. അപ്പൊ എന്റെ സിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പാമ്പറിംഗ് ഒക്കെ കിട്ടട്ടെ.
1: ഞാനും തരാം ചേച്ചിക്ക്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സ് ആണ്. നമ്മൾ തുടക്കത്തിലെ തന്നെ അത് കേൾക്കുകയുണ്ടായി. അപ്പോ ഭാവിയിൽ ഇനി എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള കുട്ടികൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, പഠനത്തിലും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങളിപ്പോ പുതിയതായിട്ട്, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴും എൻ്റെ ഒരു ആഗ്രഹം പോലെ നിൽക്കുകയാണ്, നിങ്ങൾ ഇനി ഒരു ഭാവിയിൽ ഒരു മ്യൂസിക് ഷോസ് നടത്തിയോ ഒരുമിച്ച് നടത്താനോ അല്ലെങ്കിൽ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഒരു ക്രിയേറ്റിവിറ്റിക്ക്, ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്?
2: മായാമോഹനം. ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ പേര് മായ, അച്ഛന്റെ പേര് ജയമോഹൻ. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഘടകങ്ങൾ അവരാണല്ലോ. അവരിൽ നിന്ന് തുടങ്ങി അവരിൽ തന്നെ എല്ലാം.
0: അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഞങ്ങളെ പഠിത്തത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഇതിലേം കൂടെ ഒന്ന് വിടണം. അതിനുവേണ്ടി റിക്വസ്റ്റ് പോലെ
1: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കണം.
0: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കാം മായാമോഹനൻ. അപ്പൊ ഭാവിയിൽ അങ്ങനെ ഒരു ഒരു ബാൻഡോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി തുടങ്ങി അങ്ങനെ തന്നെ ഫുൾഫിൽ ചെയ്യാനാണ് ഇഷ്ടം അല്ലേ. അപ്പോ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാല് പേരൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പൊ പേരൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
2: അച്ഛന്റെ പേര് ജയമോഹൻ, അച്ഛൻ അഡ്വക്കേറ്റ് ആണ്, കൊല്ലം ബാർ അസോസിയേഷനിലാണ്. അമ്മ മായ ഗോവിന്ദരാജ്, അമ്മ ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, മലയാളം അധ്യാപികയാണ്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഗീതത്തിൽ രണ്ടുപേരും ചെറുതിലേ തന്നെ പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്?
2: ഞാൻ 4 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. ഞാൻ 3 വയസ്സ് തൊട്ട്
0: ചെറുതിലാണ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഇപ്പോ ഈ സംഗീതം എന്ന് പറയുമ്പോൾ, അതൊക്കെ എന്ന് പറയുമ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന കഴിവുകളാണ് അല്ലെ. അപ്പൊ പാടാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നൊരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആരാണ് അത് കൂടുതൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് അച്ഛന്റെ അച്ഛൻ പാട്ടൊക്കെ പാടും, പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കൈക്കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉറക്കുന്ന സമയത്തൊക്കെ ഊഞ്ഞാലാട്ടുമ്പോഴൊക്കെ പാട്ടും. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതായിട്ടൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല അപ്പം പാടുന്നതായിട്ടൊന്നും. പിന്നീട് ഞാനൊരു ചെറിയ പ്രായം 1-2 വയസ്സൊക്കെ ആയപ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ ചെറിയ ചെറിയ നാമങ്ങൾ, ചെറിയ ചെറിയ കവിതകള് ഇതൊക്കെ പഠിപ്പിക്കുകയും ഞാനത് കാണാതെ ഫുള്ളിരുന്ന് പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യാറ്. അങ്ങനെ ഒരു 3-4 വയസ്സായപ്പോ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അതിനുശേഷം പിന്നെ സ്ഥിരമായി ഈ ചെറിയ പാട്ടുകളും ലളിതഗാനങ്ങളും ഒക്കെ പാടി പാടി അങ്ങനെയാണ് എന്റെ ഒരു സംഗീതത്തിലേക്കുള്ള ഒരു ചുവട് വയ്പ്പ് അങ്ങനെ.
0: അപ്പൊ അഞ്ജനക്കുട്ടി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങി, പിന്നീട് അതിന്റെ ഒരു ഒരു രീതിയിലായിരിക്കാം നന്ദനെ എത്തിയത് അല്ലേ.
1: ചേച്ചി പഠിക്കാൻ പോകുന്നത് കണ്ട് ചേച്ചി ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുമ്പോ അതൊരു ഒരു മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലം അതായിരുന്നു എന്റെ മനസ്സിലൊരു ആദ്യത്തെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കൂടെ പഠിക്കാൻ പോകുമ്പോ അതൊരു ഒരുപാട് വയസ്സിന് വ്യത്യാസം

0: പിന്നെ നമുക്കൊരു സമയം കിട്ടാറില്ല ഒരുമിച്ച്. ചേച്ചി സ്കൂൾ കഴിയുമ്പോൾ ഞാൻ ചേച്ചി കോളേജിൽ പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ആ ഒരു ഇതിലായിപ്പ്. അപ്പൊ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന പാട്ട് പഠിക്കാൻ പോകുന്ന ഒരു സമയം. അത് ഭയങ്കര
1: ഇൻസ്പിറേഷൻ ആയാണ് പോകുന്നത്. അത് കൊള്ളാം, ഒരു പരിപാടി കൊള്ളാം പോവാം. അതുപോലെ അത്രയും സമയമെങ്കിലും ചേച്ചിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം ആഗ്രഹം. വളരെ ക്യൂട്ടായിട്ടൊക്കെ പറയുന്നു. ഇത് വീട്ടിൽ എനിക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ഇതിങ്ങനെ തന്നെയാണോ. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ അഞ്ജനയും നന്ദനയും അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അഞ്ജനയാണ് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പാടാൻ പെട്ടെന്ന് പാടാൻ പറഞ്ഞ പെട്ടെന്നൊക്കെ പാടുന്നത്. അഞ്ജനയുടെ ഒരു പാട്ട് കേൾക്കാൻ നന്ദന റെഡി അല്ലേ?
0: അതെ.
1: അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും കാത്തിരിക്കുകയാണ്. നമ്മുടെ അഞ്ജന കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നത്?
2: സുഖമാണ് ഈ നില.
1: യെസ്. അപ്പൊ നമ്മളിത് കേൾക്കാൻ പോകുന്നു.

യെസ്. അപ്പൊ എന്തായാലും നന്ദന, ഞാൻ ഇന്ന് സംസാരിക്കണം. എന്ത് രസമായിട്ട് ആഞ്ജന പാടിയിരിക്കുന്നല്ലേ, അടിപൊളിയായിട്ട്. ഒരു മെൽറ്റിംഗ് ആയിരുന്നു ആ വോയിസിൽ തന്നെ, ഇങ്ങനെ ക്യാച്ചി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രസമായിട്ട് അത് പാടി. നമ്മുടെ ശ്രോതാക്കളെല്ലാം ഉറങ്ങിപ്പോയോ, തട്ടി ഉണർത്തണം അല്ലേ. യെസ്. അപ്പോ അഞ്ജന അതിമനോഹരായിട്ട് പാടി. അപ്പൊ അതിന് എന്തായാലും നമ്മുടെ നന്ദനയും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പാടിയുന്നത് കണ്ട്, പഠിക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഒട്ടും പുറയിലല്ലാതെ നന്ദനയും പാടുന്നതായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നും അല്ലേ. നന്ദനയും അഞ്ജനയൊക്കെ ഇങ്ങനെ കുറച്ച് രസമായിട്ടൊക്കെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് ഒന്നല്ല രണ്ട് താരങ്ങളാണ്, സിസ്റ്റേഴ്സ് ആണ്. അഞ്ജന മോഹനും നന്ദന മോഹനും ആണ് ഇങ്ങനെ നമ്മുടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ രസമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അഞ്ജന പാടിയത് നമ്മൾ കേട്ടു അല്ലെ. തീർച്ചയായിട്ടും അടുത്ത് നമ്മുടെ നന്ദനയാണ് പാടാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് പാട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നതിന് മുമ്പ് നന്ദന ഒരു അസാധ്യ ഡാൻസർ കൂടിയാണ് അല്ലെ. അപ്പോ നന്ദനക്കുട്ടി ഡാൻസറും അഞ്ജന ഒരു സിംഗറും, അതായത് സംഗീതത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കലാപരമായിട്ടുള്ള വൈഭവമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു രണ്ട് കലാ വഴികളിലൂടെ പോകുമ്പോൾ?
1: ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ ചേച്ചിയും കൂടെ കൂടെ നിർത്തിയിട്ട് ഓരോ ഡാൻസിന്റെ സ്റ്റെപ്പുകളും ഓരോ നൃത്ത ചുവടുകളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. ചേച്ചിയാണെങ്കിലും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന് അത് പാടുകയാണെങ്കിൽ പാടിയത് നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ചേച്ചിയാണ്. എനിക്ക് ആ ഒരു പ്രോത്സാഹനം തരുന്നതും ചേച്ചിയാണ്.
0: അത് ശരി. അപ്പൊ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നന്ദന അങ്ങോട്ടത്തേക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ?
1: അതെ.
0: അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ

0: എന്താ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെതായിരിക്കണം അടിപൊളിയായിട്ട് പറയണം, അങ്ങനെയല്ല. എൻ്റെ ചേച്ചിയും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററും നന്നായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള പല കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ അവർ അവരെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യം പറയുമ്പോൾ സംഗീത പഠനത്തിൽ രണ്ടുപേരും സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ?
1: നന്ദുവാണ്.
0: ഇളയാളാണ് അല്ലേ. അപ്പോൾ തെറ്റിക്കുമ്പോൾ എങ്ങനെ വഴക്കൊക്കെ പറയുമോ? നന്ദ നന്ദനയോടാണ് ചോദിക്കുന്നത്.
2: വഴക്ക് പറയില്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നോക്കി ചിരിക്കും. കുറച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും തെറ്റിക്കും, ചിലപ്പോൾ അവളെ തെറ്റിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് ഒന്നുകൂടെ പാടുമ്പോൾ ചിലപ്പോൾ അത് ഞാനായിരിക്കും. അപ്പൊ ഒരു ചെറിയ വഴക്കും
0: ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിലും വീട്ടില് അത്യാവശ്യം വഴക്കിടുന്നവരാണല്ലേ. ചേച്ചി എന്റെ അമ്മയെ പോലാണ്, എന്റെ കുഞ്ഞനിയത്തിയാണ് എന്ന് അനിയത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിൽ നല്ല വഴക്കായിരിക്കും, സ്വാഭാവികമാണ് അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സംഗീത പഠനത്തിലും ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ കുറച്ച് കാര്യത്തിൽ ഒരു വെയിറ്റിംഗ് ആണ്. നമ്മുടെ നന്ദനക്കുട്ടി പാട്ട് പാടാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലേ നമുക്ക് അല്ലേ. അഞ്ജന ആഗ്രഹിക്കുന്നില്ലേ നന്ദനയുടെ? അതെ. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മുടെ നന്ദന മോഹനാണ് പാടാൻ പോകുന്നത്.

0: അപ്പൊ നന്ദന എന്ത് രസമായിട്ടാണ് പാടിയല്ല. അപ്പൊ ചേച്ചിയുടെ വഴി ഇങ്ങനെ പിടിച്ച് ചെറുതിലേ തന്നെ ചേച്ചി പാട്ടൊക്കെ പഠിക്കാനായിട്ട് പോയപ്പോ ടാറ്റയൊക്കെ പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ആ ഒരു പാത പിടിച്ച് നമ്മുടെ നന്ദനക്കുട്ടിയും അസാധ്യമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ പ്രൊഫഷണലി അല്ലെങ്കിൽ ആ ഒരു പാട്ടിനേക്കാൾ കൂടുതൽ നൃത്തത്തിലാണ് നന്ദനയ്ക്ക് പ്രാധാന്യം. അതുപോലെ തന്നെ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ കൂടിയാണ് അല്ലെ. അപ്പൊ ഈ സംഗീതവും ഒരു വയലിനിസ്റ്റ് ആണ് അഞ്ജന, അതുപോലെ നന്ദനക്കുട്ടി ഒരു ഡാൻസറാണ്, അങ്ങനെ ഒത്തിരി കഴിവുകളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഇതില് ഇപ്പൊ പഠനം എന്ന രീതിയിൽ തന്നെ പറയുമ്പോ തന്നെ സംഗീതം എത്ര വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്?
1: 22 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്.
0: അതെ അല്ലെ നന്ദന?
2: ഞാൻ 18 വർഷം.
0: അതെ അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വയലിൻ പഠിക്കുന്നുണ്ടല്ലോ. അഞ്ജന പഠിച്ചിരുന്നു വയലിൻ?
1: കുറച്ചുനാള് പഠിച്ചിരുന്നു. കർണാടിക് വയലിൻ ആണ് പഠിച്ചത്.
0: എവിടെയാണ് പഠിച്ചത്?
1: പബ്ലിക് ലൈബ്രറിയിൽ സായിബാബു എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അപ്പൊ സാറിന്റെ കീഴിലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അവര് വേനലവധി കാലത്ത് ഒരു കുറച്ചു നാളത്തേക്കൊണ്ട് ഒരു പഠനത്തിന് വേണ്ടി പോയത്. പിന്നെ അത് കുറച്ചു നാളും കൂടെ ഒന്ന് നീട്ടി ചെയ്യാൻ പറ്റുന്നു തോന്നിയപ്പോ അങ്ങനെ കുറച്ചു നാളും കൂടെ നീണ്ടുപോയി. പിന്നീട് അധികം

0: കൊണ്ടുപോകാൻ പറ്റിയില്ല,
1: എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലെ. അപ്പൊ നന്ദനക്കുട്ടി ഡാൻസ് എവിടെയാണ് പഠിക്കുന്നത്?
2: ഞാൻ സൗപർണിക അക്കാദമി അയത്തിൽ കൊല്ലം അവിടെയായിരുന്നു പഠിച്ചിരുന്നത്.
1: പഠിച്ചിരുന്നത് കണ്ടിന്യൂ ചെയ്യുന്നില്ല?
2: ഇല്ല, ഇപ്പൊ
1: അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു. ഓ ശരി
2: ശരി.
1: അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതായിരുന്നു? കുച്ചിപ്പുടി ആയിരുന്നോ ഭരതനാട്യം ആയിരുന്നോ?
2: കുച്ചിപ്പുടി ആയിരുന്നു. അത് കുറച്ചും കൂടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു, കൂടുതൽ നമ്മള് വർക്ക് ചെയ്യേണ്ട ഒരു.
1: ഇപ്പൊ ഡാൻസേഴ്സ് പൊതുവെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് കൂടുതൽ ഇഷ്ടം കുച്ചിപ്പുടി ആണ് എന്ന്. അപ്പൊ അതെന്തായിരിക്കും അതിനൊരു കാരണം?
2: അത് കൂടുതലും നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഭാവങ്ങൾ കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനും പിന്നെ നമുക്കത് നമുക്കൊരു സന്തോഷമായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്.
1: അപ്പൊ കുറച്ചും കൂടെ ഒരു പരീക്ഷണങ്ങൾ കൂടുതൽ ഉള്ളത് കുച്ചിപ്പുടിയിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ നിങ്ങളിങ്ങനെ രസമായിട്ട് നല്ല സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന സിസ്റ്റേഴ്സ് തന്നെ ആണോ വീട്ടിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെ പോവാം അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടിങ് എന്നൊക്കെ അറിയാനായിട്ട് ഞാനും ശ്രോതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ നിങ്ങൾ റെഡിയാണോ? അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. റെഡിയാണ് അല്ലെ. അപ്പൊ എന്തായാലും ഒരു സഹോദരി എന്നതിലുപരി തന്നെ ഒരു സുഹൃത്ത് കൂടിയാണ് ഒരു സിസ്റ്റർ എന്ന രീതി. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി ഒരു സുഹൃത്തായിട്ട് സ്വന്തം സഹോദരി തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് അല്ലെ. അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്?
0: ഞാൻ എന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവളോടാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് പറയുന്നതും. എന്തുകൊണ്ടെങ്കിലും ആദ്യമേ പറയുന്നത് അവിടെ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഒരു സംശയം തോന്നിയാലും പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് എന്ത് വേണം
1: എന്ത് വേണോ
0: ചോദിക്കും. ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് എന്ത് വേണം. അപ്പൊ തന്നെ അവളൊന്ന് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക എന്നുവെച്ചാൽ ഒരു ഡിസിഷൻ പറഞ്ഞു തരില്ല, പക്ഷെ എന്നെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും.
1: പക്ഷെ നന്ദന ഇളയ ആളാണെങ്കിൽ കൂടിയും ഭയങ്കര മെച്ചുറായിട്ട്
0: കവിഞ്ഞൊരു പക്വതയുണ്ട്.
1: അതെ, പക്ഷെ കാണുമ്പോ വളരെ ക്യൂട്ടായിട്ട് വളരെ കുട്ടിയെ പോലെ ഇരിക്കുന്നെങ്കിലും മെച്ചുറായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നാണ് അഞ്ജന പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ട് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നല്ല. അപ്പൊ നന്ദനക്ക് എങ്ങനെയാണ് ഒരു ഒരു സഹോദരി എന്ന രീതിയിൽ, എനിക്ക് എങ്ങനെ ഒരു സഹോദരി കിട്ടിയെന്ന രീതിയിൽ എന്താണ് പറയാനുള്ള? ഒരു സുഹൃത്തു കൂടിയാണ് എന്ന് കൂടി പറയുമ്പോ,
2: നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടി എന്ന് വിളിച്ചതുപോലെ തന്നെ എന്റെ അമ്മയാണ് ശരിക്കും. അത് അമ്മയും പറയാറുണ്ട് കൂടുതലും അമ്മ സ്വഭാവങ്ങളെല്ലാം ചേച്ചിക്കാണെന്നുള്ള രീതിയിൽ.
1: അപ്പൊ അമ്മയ്ക്ക് വിഷമം വരാറുണ്ടോ?
0: ഇല്ല, അച്ഛനും അമ്മയ്ക്കും ഞാൻ അവളെ കൂടുതലും നോക്കുന്നു, അവർക്ക് ഒരു കണക്കിന്
1: സന്തോഷമാണ്.
2: കുഞ്ഞിലെ തൊട്ടേ ആഹാരം കഴിക്കുന്നത് പോലും ഇങ്ങനെ ചേച്ചിയാ തരുന്ന, ചേച്ചി തരുമ്പോ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ തരില്ല, ഇടയ്ക്ക് ഞാൻ പറയും ഇങ്ങനെ പരാതിയൊക്കെ പറയും ഇത്തിരിയേ തരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഉടനെ അത് ഇന്നാ കഴിച്ചോ പറഞ്ഞൊക്കെ തരും.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു രസമുള്ളതായിട്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജന മോഹൻ നന്ദന മോഹൻ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ വീട്ടില് ചെറിയ കുട്ടി ആണ് അല്ലെങ്കിൽ മൂത്ത കുട്ടി ആണ് എന്നുള്ള പരിഗണന ഒന്നും കിട്ടാറില്ല. അമ്മയുടെ നടിയൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത്?
0: എനിക്ക്
1: സ്വഭാവം, എനിക്കും അങ്ങനെയല്ലോ. വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഇടുന്ന മൂത്ത് കുട്ടികൾക്കാണ്. അതെന്താണ് അങ്ങനെ
0: എനിക്കറിയില്ല. ആദ്യം കാണുമ്പോഴേ നമ്മളെ തന്നെയാണ് തോന്നുന്നത്,
1: അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് മൂത്ത കുട്ടിക്ക്.
0: അച്ഛനും അമ്മയും ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വടിയെടുക്കുകയോ ചെയ്താൽ പിന്നെ ആ ഏരിയയില് കാണില്ല,
1: ഓടിപ്പോകും.
0: ഞാൻ പിന്നെ നിന്നും കൊള്ളും, വേറെ ആർക്കും കൊടുക്കാനില്ല.
2: ഒരു വഴക്ക് മണക്കുമ്പോഴേ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടർ.
0: പിന്നെ അവളെ വഴക്ക് പറയുമ്പോഴും എനിക്ക് അവളെ അടിക്കുന്നൊക്കെ ഭയങ്കര വിഷമമുണ്ട്, ഞാൻ അടിക്കരുത് എന്നൊക്കെ പറയും.
1: ഓ അഞ്ജന എന്ത് പാവമാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. യെസ്, അപ്പോ നമ്മുടെ അഞ്ജന പറയാണ് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന അഞ്ജനക്ക് തന്നെയാണ് അല്ലെ. അതപ്പോ വിഷമം തോന്നാറില്ലേ നന്ദന ചേച്ചി അടിക്കുമ്പോ?
0: കഴിയുമ്പോ വിഷം വെക്കണ്ട, കരയൊക്കെ ആണെങ്കിൽ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അടി കിട്ടുന്ന സമയത്ത് അവിടെ കാണില്ലെങ്കിൽ
2: എങ്ങാനും കൂടെ നിന്ന് എനിക്ക് എക്സ്ട്രാ കിട്ടിയല്ലോ എന്നുള്ളത് പിന്നെ സമാധാനിപ്പിക്കുന്നതാണല്ലോ.
1: അങ്ങ് ദൂരെ മാറിയൊന്ന് സമാധാനിപ്പിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ തീർച്ചയായിട്ടും പഠനത്തിനോടൊപ്പം തന്നെ സംഗീതവും നൃത്തവും വയലിൻ പെർഫോമൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ പോയമൊക്കെ എഴുതുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനവും അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള വൈഭവങ്ങളും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകുന്നത്?
0: അതിന് ഏറ്റവും കൂടുതൽ നന്ദി അച്ഛനോടും അമ്മയോടാണ് പറയേണ്ടത്. കാരണം അവർ രണ്ടുപേരും, ഇപ്പൊ ഞാൻ സാഹിത്യത്തിലോട്ട് കൂടുതൽ വരാൻ കാരണം അമ്മ തന്നെയാണ്. കാരണം അമ്മ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ എനിക്കും പരിചയപ്പെടുത്തി തരും. ഇപ്പൊ എനിക്ക് അതിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വായിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വായിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മെയിൻ കാരണം അമ്മ തന്നെയാണ്. പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ, അച്ഛൻ വീട്ടിലായാൽ പോലും ഭയങ്കര പഴഞ്ചൊല്ലുകൾ സംസാരിക്കുകയും ഈ അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും.

0: ഞങ്ങളിടയ്ക്ക് കളിയാക്കുമായിരുന്നു. പണ്ട് ഞങ്ങളൊരു ഫ്ലവർ ഷോ കാണാൻ പോയപ്പോൾ ഒരു പുള്ളി എന്നിട്ട് ചേച്ചാച്ചൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ പോകുന്ന പച്ചൻ പറഞ്ഞു, ഞാൻ പുഷ്പഫല സസ്യ പ്രദർശനത്തിന് പോവുകയാണ്. അങ്ങനെ ഒരു മലയാളം ഭാഷ കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഇവർ രണ്ടുപേരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനായിട്ടൊക്കെ പോയപ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് കൂടുതൽ ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ നന്ദനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളത്?
2: അതെ, അച്ഛനമ്മയും പറയും സാധാരണ പഠിക്കണം എന്നുള്ള അങ്ങനെ പറയാറില്ല, പഠിക്കണം, പക്ഷെ പഠിത്തത്തിന്റെ കൂടെ തന്നെ പാട്ടും സംഗീതവും നൃത്തവും എല്ലാം കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുള്ളവരവർക്ക്. അവർക്ക് ഞങ്ങൾ പാടുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്.
1: ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ആദ്യം ഒരു പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, അച്ഛനും അമ്മയും കൊള്ളാന്ന് പറയാനല്ലേ അവരുടെ കണ്ണുകളിലെ തിളക്കമാണ് അല്ലേ. അപ്പൊ അത് ഇന്നും അങ്ങനെ തുടരുകയാണ്. ഇപ്പൊ മെയിൻ ആയിട്ടും പേരൻസ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പഠനത്തിൽ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി നിർത്തണമെന്ന് പറയാറുണ്ട്. അത് അവര് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകരുത്, അവര് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ എങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മുടെ അഞ്ജന മോഹനും നന്ദന മോഹനും ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടികളാണ്. പേരൻസ് എപ്പോഴും സപ്പോർട്ടായിട്ട് അവർക്കൊരു അനുഗ്രഹമാണ് അത്, ഇങ്ങനൊരു കഴിവ് കിട്ടിയത് എന്നുള്ളത് തന്നെയാണ് പേരൻസും പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇനിയും തുടർന്ന് എത്ര നാള് കഴിഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് പഠനത്തിൽ നിൽക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ മാറ്റി നിർത്തരുത് അല്ലെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണ്. ഒരു പാട്ട് നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്ത് നിൽക്കുന്ന സമയത്തും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആസ്വദിച്ചാൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് എവിടെ പോയി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ ചിരിച്ച് നല്ല രസമായിട്ട് നമ്മുടെ മിടുക്കി കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഞ്ജന മോഹനും നന്ദന മോഹനുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ നിമിഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഒക്ടോബർ 2 കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറിയ ദിനം. കണ്ണടയും വടിയും വെള്ളഖദറും ലളിതമായ ജീവിതവും, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ലോകത്തെ തന്നെ സ്വാധീനിച്ച ചില വലിയ ആശയങ്ങളും ഉണ്ടായിരുന്നു. സത്യം, അഹിംസ, ലാളിത്യം. ഗാന്ധിജി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയാണ്. ഇന്ന് നമ്മുടെ വാക്കുകളിൽ കുറച്ചുകൂടി സത്യവും പ്രവൃത്തികളിൽ കുറച്ചുകൂടി നന്മയും മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിൽ കുറച്ചുകൂടി കരുതലും ചേർക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ ഗാന്ധി ജയന്തിക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മനോഹര

ലോകത്തെ മാറ്റാൻ കഴിയുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന ഒരുത്തരമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറി. നിയമ പഠനത്തിനായി ലണ്ടനിലേക്കും തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുമുള്ള യാത്രയും അവിടെ നേരിട്ട അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും വലിയ രീതിയിൽ രൂപപ്പെടുത്തിയത്. സത്യാഗ്രഹം, അഹിംസ, ആക്രമണത്തിന് പകരം സത്യത്തെയും അഹിംസയെയും ആയുധമാക്കി അനീതിക്കെതിരെ പോരാടാമെന്ന ആശയം ഗാന്ധിജിയുടെ സമര രീതിയുടെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളായി മാറി. ദണ്ഡിയാത്ര, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഓരോ സമരത്തിന്റെയും പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ മാത്രം അവകാശമല്ല, അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലാളിത്യത്തിനും വലിയ സ്ഥാനമുണ്ടായിരുന്നു. സ്വദേശി, ഖാദി, സ്വയം പര്യാപ്തത, ഗ്രാമവികസനം, ശുചിത്വം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ദൈനംദിന ജീവിതത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ഒരു ജന്മദിനാഘോഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്, അഹിംസയ്ക്ക് എത്രമാത്രം ഇടമുണ്ട്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മനുഷ്യത്വത്തിന് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ലോകം ഗാന്ധിജിയെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലൂടെ മുന്നോട്ട് വച്ച മൂല്യങ്ങളിലൂടെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആശയം പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കട്ടെ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ആനന്ദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരേ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സുബുദ്ധിയും ദുഷ്ടബുദ്ധിയും, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ശ്രദ്ധിച്ചോളൂ. പണ്ട് ഇന്നത്തെ പോലെ കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. കേസും വഴക്കുമൊക്കെ പറഞ്ഞൊതുക്കി വിധി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഗ്രാമത്തലവനായിരുന്നു. ഈ ഗ്രാമത്തലവനെ ഉപദേശിക്കുവാൻ ഓരോ ഗ്രാമത്തിലും പഞ്ചായത്തുകൾ രൂപീകരിച്ചിരുന്നു. 5 അംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ പഞ്ചായത്ത് എന്ന് വിളിച്ചിരുന്നത്. ഗ്രാമത്തിൽ കൊള്ളയോ കൊലപാതകമോ മോഷണമോ സംഭവിച്ചാൽ പഞ്ചായത്ത് കൂടി പ്രശ്നം ചർച്ച ചെയ്ത് ഗ്രാമത്തലവനെ ഉപദേശിക്കും. ഗ്രാമത്തലവൻ തീർപ്പ് കൽപ്പിക്കും. പഞ്ചായത്തിന്റെയും പ്രജാക്ഷേമത്തിൽ താല്പര്യം കാണിക്കുകയും പ്രജകൾ അവരെ ആദരിക്കുകയും ചെയ്തിരുന്നു. എത്ര കുഴപ്പം പിടിച്ച കേസാണെങ്കിലും പാലും വെള്ളവും വേർതിരിച്ചെടുക്കുന്നത് പോലെ പ്രതിവിധി കണ്ടെത്തുന്ന ഒരു പ്രശസ്തനായ ഗ്രാമത്തലവൻ അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിൽ തന്നെയുള്ള 2 ചെറുപ്പക്കാർ 2 കേസുമായി ഗ്രാമത്തലവന്റെ അടുക്കൽ വന്നു. സുബുദ്ധി ദുഷ്ടബുദ്ധി, ഇതായിരുന്നു അവരുടെ പേര്. സുബുദ്ധി ഗ്രാമത്തലവനെ താണു വണങ്ങിയിട്ട് പറഞ്ഞു, ഇവൻ എന്റെ കയ്യിൽ നിന്നും 1000 രൂപ കടം വാങ്ങിയിട്ട് മടക്കി തരുന്നില്ല. ഇന്ന് രൂപ ചോദിച്ചപ്പോൾ പറയുന്നത് ഇവൻ രൂപ വാങ്ങിയിട്ടേ ഇല്ല എന്നാണ്. അങ്ങ് എന്റെ രൂപ വാങ്ങിത്തന്ന് എന്നെ സഹായിക്കണം. ഇത് കേട്ട ഉടനെ ദുഷ്ടബുദ്ധി പറഞ്ഞു, അങ്ങുന്നേ, ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. ഞാൻ ഇവന്റെ കയ്യിൽ നിന്നും രൂപ വാങ്ങിയിട്ടില്ല. രൂപ വാങ്ങാത്ത ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുന്നത്? മാത്രമല്ല, മാന്യനായ എന്നെ ഇങ്ങനെ കളങ്കം ചാർത്തിയതിന് അങ്ങ് ഉചിതമായ ശിക്ഷ ഇവന് നൽകണം. രണ്ടുപേരും പറഞ്ഞത് ഗ്രാമത്തലവൻ സശ്രദ്ധം കേട്ടു. കുറേ നേരം എന്തോ ആലോചിച്ചിരുന്നിട്ട് ഗ്രാമത്തലവൻ സുബുദ്ധിയോട് ചോദിച്ചു, നീ ദുഷ്ടബുദ്ധിക്ക് രൂപ കൊടുത്തു എന്നതിന് വല്ല തെളിവുമുണ്ടോ? ഇല്ല, സുബുദ്ധി മറുപടി പറഞ്ഞു. എവിടെ വെച്ചാണ് രൂപ കൊടുത്തത്? ഗ്രാമത്തലവന്റെ അടുത്ത ചോദ്യം. ഉച്ചയ്ക്ക് വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ രൂപ ചോദിച്ചത്. ഉടനെ തന്നെ ഞാൻ അവനെയും കൂട്ടി അടുത്തുള്ള വൃക്ഷത്തിന്റെ തണലിൽ ചെന്നിരുന്നു. അവനോട് വിശദമായി കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം 1 ആഴ്ചക്കകം മടക്കി തരണമെന്ന് പറഞ്ഞാണ് രൂപ കൊടുത്തത്. ഗ്രാമത്തലവന്റെ ചോദ്യത്തിന് സുബുദ്ധി വിശദമായി മറുപടി കൊടുത്തു. അപ്പോൾ ആ വൃക്ഷം രൂപ കൊടുത്തതിനും സാക്ഷിയാണല്ലോ. സുബുദ്ധി, നീ പോയി ആ വൃക്ഷത്തെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരൂ. ഗ്രാമത്തലവൻ പറഞ്ഞു, വൃക്ഷത്തെ വിളിച്ചു കൊണ്ടുവരാനോ? സുബുദ്ധി ആശ്ചര്യപ്പെട്ടു, കൊണ്ടുവന്നേ പറ്റൂ. ഇത് ന്യായത്തിന്റെയും നീതിയുടെയും പ്രശ്നമാണ്. വൃക്ഷത്തെ ചെന്ന് വിളിക്കൂ, വരുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കുന്നെന്ന് പറയൂ. ഗ്രാമത്തലവന്റെ വാക്കുകൾ കേട്ട സുബുദ്ധി വൃക്ഷത്തെ വിളിച്ചു കൊണ്ടുവരുവാൻ അവിടെ നിന്ന് പോയി. ദുഷ്ടബുദ്ധി ഇതെല്ലാം കേട്ട് രസിക്കുകയായിരുന്നു. വൃക്ഷത്തെ തെളിവായി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. അഹങ്കാരത്തെ വിജയശ്രീലാളിതനായ മട്ടിൽ തലയും ഉയർത്തി അയാൾ അഹങ്കാരത്തോടെ അവിടെ നിന്നു. ഗ്രാമത്തലവൻ ഒരു ബീഡിയും പുകച്ച് ചിന്താമഗ്നനായിരുന്നു. ഗ്രാമത്തലവൻ ദുഷ്ടബുദ്ധിയോട് ചോദിച്ചു, സുബുദ്ധി ഇതുവരെ വന്നില്ലല്ലോ, എന്താ? വയൽ ഇവിടെ നിന്നും വളരെ ദൂരെയാണോ? കുറച്ചു ദൂരെയാണ്, 3 മൈലോളം വരും. ദുഷ്ടബുദ്ധി ഉടൻ മറുപടി കൊടുത്തു, വയലിൽ എത്ര അകലെയാണ് ആ വൃക്ഷം നിൽക്കുന്നത്? ഗ്രാമത്തലവന്റെ അടുത്ത ചോദ്യം. അകലമോ? വയലിന്റെ വരമ്പത്തല്ലേ ആ വൃക്ഷം നിൽക്കുന്നത്? ആ വൃക്ഷം പ്ലാവാണോ? അല്ല, പിന്നെന്ത് വൃക്ഷമാണ്? മാവ്.

0: വീണ്ട വിചാരമില്ലാതെ ദുഷ്ടബുദ്ധി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയുമായപ്പോഴേക്കും സുബുദ്ധി നടന്ന് ക്ഷീണിച്ച് നിരാശനായി അവിടെ എത്തി. സുബുദ്ധിയെ കണ്ടയുടൻ ഗ്രാമത്തലവൻ പറഞ്ഞു, സാക്ഷി പറയാൻ വൃക്ഷം കൂടെ വന്നില്ല അല്ലേ? സാരമില്ല, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ദുഷ്ടബുദ്ധി നിന്റെ കയ്യിൽ നിന്നും രൂപ വാങ്ങിയതായി എനിക്ക് ബോധ്യം വന്നു. അല്ലയോ ദുഷ്ടബുദ്ധി, നീ ആ രൂപ ഉടനെ തിരിച്ചു കൊടുക്കണം. ദുഷ്ടബുദ്ധി ഒഴിഞ്ഞു മാറാൻ വീണ്ടും ശ്രമിച്ചു. ഗ്രാമത്തലവൻ പറഞ്ഞു, ഇനിയും ഒഴിഞ്ഞു മാറേണ്ട കാര്യമൊന്നുമില്ല. വയലിനെയും വൃക്ഷത്തെയും കുറിച്ച് ഇത്രയും പറഞ്ഞതിൽ നിന്നും രൂപ വാങ്ങിയ കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കുറ്റം ഏറ്റു പറഞ്ഞ് മാപ്പ് ഇരുന്നില്ലെങ്കിൽ പഞ്ചായത്ത് തരുന്ന കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപരാധം സ്വീകരിക്കുക അല്ലാതെ മറ്റൊരു മാർഗവും ദുഷ്ടബുദ്ധിക്ക് ഉണ്ടായില്ല. അങ്ങനെ സുബുദ്ധിക്ക് തന്റെ രൂപ തിരിച്ചു കിട്ടി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ ചുരുക്കുകയാണ്. മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമം എന്ന ഈ ഒരു പരിപാടിയിലൂടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തും നാടകം സിനിമാ മേഖലയിലുമൊക്കെ വ്യത്യസ്തരായ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ശ്രീ KG അജിത് കുമാറാണ്. കേരളത്തിലെ പുസ്തക പ്രസാധകരിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് വൈവിധ്യമാർന്ന പുസ്തക പ്രസാധകനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ KG അജിത് കുമാർ, സൈന്ധവ ബുക്സ്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: 35 വർഷമായി ഏകദേശം 1000 പുസ്തകങ്ങൾ അല്ലേ? ഇപ്പം വൈവിധ്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പുസ്തക പ്രസാധകൻ കൂടിയാണ് സൈന്ധവ ബുക്സിന്റെ KG അജിത് കുമാർ. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു തീരുമാനം

0: എടുത്തിട്ട് നാളെ മുതൽ പുസ്തകപ്രസാധകനാകാം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രസാധകനായ ആളല്ല. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സാഹിത്യരചനയൊക്കെ നടത്തി പൊളിച്ച് പാളീസായി നടക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ കിട്ടുന്നത്, ആ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി നടക്കുമ്പോഴാണ് 10-22 വയസ്സുള്ളപ്പോൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് എന്താണ്, കുറച്ചു പേരുടെ കവിതകൾ ചേർത്ത് ഒരു പുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങുകയും ONV കുറുപ്പ് സാർ മുതൽ കുരീപ്പുഴ ശ്രീകുമാർ വരെയുള്ള കൊല്ലത്തെ ഏറ്റവും പ്രമുഖരായ, അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖരായ 8 പേരുടെ കവിതകൾ ചേർത്തിട്ട്, 8 പേരുടെ 16 കവിതകൾ ചേർത്തിട്ട് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതാണ് സൈന്ധവ ബുക്സിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാവുന്ന ആ പുസ്തകത്തിന്റെ പേര് നീരാഞ്ജനം എന്നായിരുന്നു.
1: ഏകദേശം ഏത് വർഷമാണ്?
0: എനിക്ക് തോന്നുന്നു അത് 1990s ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ ഓർക്കുന്നില്ല, 90s ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതാണ്ട് 36 വർഷമാകുന്നു ഇപ്പം. അപ്പോ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യകാരിയായ മാധവിക്കുട്ടിയായിരുന്നു. മാധവിക്കുട്ടി കൊല്ലത്ത് അവരുടെ മലയാള നാടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് SK നായരെ ചീത്തയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശപിച്ച് കൊല്ലത്തുനിന്ന് പോയ മാധവിക്കുട്ടി പിന്നീട് വരുന്നത് ഞങ്ങളുടെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു.
1: വളരെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അതിനുശേഷം മാധവിക്കുട്ടി എപ്പോഴെങ്കിലും കൊല്ലത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് വന്നത് SK നായരെ ശപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രമാണ്.
1: ഞാൻ ഇവിടെ ഈ അക്ഷരമുദ്രയിലൂടെ എൻ്റെ കഥ ഞാൻ ഒരു ദിവസം എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോഴതിനകത്ത് അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറേ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ്റെ അടുത്ത് അറിയാനുള്ളത്. എന്നാലും ഈ കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന കുറേയധികം വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയധികം വർഷങ്ങൾ നീണ്ട ഒരു 35 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന താങ്കൾക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ലോകത്തിലെ മറ്റേത് പ്രദേശത്തെക്കാളും കേരളത്തിലെ സാഹിത്യവും സംസ്കാരവും പുസ്തക പ്രസാധനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു പ്രദേശമാണ് കേരളവും മലയാളവും. അപ്പോൾ ഈ കേരളത്തിലെ പുസ്തക പ്രസാധന രംഗത്ത് ഏതാണ്ട് 1924-25 കാലഘട്ടങ്ങളിലാണ് പ്രസാധന രംഗം പുഷ്ടിപ്പെടുന്നത്. അത് ഏതാണ്ട് ഇന്നേക്കൊരു 100-102 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ തന്നെ ധാരാളം പ്രസാധകർ ഉടലെടുക്കുകയും ആ പ്രസാധകരെന്ന് പറയുന്നത് മിക്കപ്പോഴും പ്രസുമായി ബന്ധപ്പെട്ട അച്ചടിശാലകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. നമ്മുടെ കൊല്ലം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശ്രീരാമവിലാസം ബുക്കിടിപ്പോ, STDR പബ്ലിക്കേഷൻസ്, ഇവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ രാമായണവും മഹാഭാരതവും കുഞ്ചന്തമ്പിയരുടെ കൃതികളും സന്ധ്യാനാമവും ഒക്കെ തന്നെ ഇവർ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വരുമ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്ന BV ബുക്കിടിപ്പോ ഉൾപ്പെടെയുള്ളവർ അവർ സാഹിത്യരംഗത്തേക്ക് കടന്നു. അവർ ചെറിയ തോതിൽ ഇപ്പോൾ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെ ധർമ്മരാജ, രാമരാജ ബഹദൂർ പ്രഹസനങ്ങൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം അവർ വൻതോതിൽ അച്ചടിക്കുകയും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ കൊച്ചി മലബാർ 3 പ്രത്യേക ദേശങ്ങളാണ്. അപ്പോൾ അവിടങ്ങളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ മലബാർ ഭാഗത്ത് നിന്ന് ധാരാളം പുസ്തകങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യുകയും പ്രത്യേകിച്ചും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ബിരുദൻ ശംഖു ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹിത്യ രംഗം വളരെയധികം പുഷ്ടിപ്പെട്ട ഒരു ദേശമാണ് കേരളം. ഇതേണ്ട ഇതേ കാലത്ത് തന്നെയാണ് ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ കവിതകളുമായി രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ അനവധി കവികൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ വന്ന ഒരു പ്രദേശത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പുസ്തക പ്രസാധന രംഗം ആരംഭിക്കുന്നത്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഇതിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് ആണ്. നമ്മൾ താളിയോലയിൽ നിന്നും സാധാരണ അച്ചടിയിലേക്ക് മാറുകയും പിന്നീട് അത് ഓഫ്സെറ്റിലേക്ക് മാറുകയും അപ്പം കൂടുതൽ കോപ്പികൾ അടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നത്തെ അവസ്ഥ ഏറ്റവും മിനിമം കോപ്പികൾ അച്ചടിക്കാമെന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഒരാൾക്ക് അയാൾ എഴുതിയ പുസ്തകത്തിന്റെ ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു
1: പുതിയൊരു ട്രെൻഡ്.
0: അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. 10 കോപ്പി അച്ചടിച്ച് അത് പ്രകാശനം ചെയ്ത് എഴുത്തുകാരായി മാറുന്നവരും ഒക്കെ ഉണ്ട്.
1: ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. അടുത്തത് നിലവിലെ പുസ്തക വിപണിയിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്.
0: നിലവിലെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, കോവിഡിന് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചിരുന്നു, ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ്. POD പ്രിന്റ് ഓൺ ഡിമാൻഡ്, നമുക്ക് എത്ര കോപ്പിയാണോ ആവശ്യമുള്ളത് ആ കോപ്പി മാത്രം നമുക്ക് അച്ചടിക്കാൻ പറ്റും. ഏതാണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ആ പുസ്തകങ്ങൾക്ക് നമ്മൾ സാധാരണ ഓഫ്സെറ്റിൽ അടിക്കുന്ന ആ പുസ്തകത്തിന്റെ അത്രയും ആയുസ് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ നമുക്കിപ്പം 100 കോപ്പി മതിയെങ്കിൽ 100 കോപ്പി മാത്രം അച്ചടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരികയും അതിനനുസരിച്ച് ആവശ്യമായ കോപ്പികൾ

0: പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ, 1000-ഉം 10000-ഉം കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും നമുക്ക് അതേ അളവിൽ തന്നെ അച്ചടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
1: ഇത്രയധികം വർഷങ്ങളൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഈ പുസ്തക വിപണിയിലെ കാര്യങ്ങളും ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തന്നെയാണ് ശ്രീ കെ ജി അജിത് കുമാർ എന്ന സമാഗമത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ ജി അജിത് കുമാറാണ്. കേരളത്തിലെ പുസ്തക പ്രസാധക സ്ഥാപനങ്ങളിൽ വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു പ്രസാധകനാണ് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ധവ ബുക്സ്. അദ്ദേഹം നിലവിലെ പുസ്തക വിപണിയിലെ ട്രെൻഡ്സിനെ കുറിച്ചും കേരളത്തിലെ പുസ്തക പ്രസാധക രംഗം നേരിടുന്ന നിരവധി വെല്ലുവിളികളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. അതിനിടയിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ളവർ, അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നിരവധിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: നമ്മൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാപനം മറ്റുള്ളവർ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ

0: പുസ്തക തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വൈവിധ്യത അതൊരു പ്രധാന ഘടകമാണ്. ഈ വൈവിധ്യതയാണ് സൈന്ധവ ബുക്സിനെ മറ്റുള്ളവരിലേക്ക് വ്യത്യസ്തമാക്കുന്നതും അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതും. ഇപ്പം ഒരു പുസ്തകം, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എസ്കേപ്പെട്ടുകാട് എല്ലാ പുസ്തകങ്ങളും വിപണിയിലുണ്ട്. അപ്പം ഞാൻ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് 10-35 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു പുസ്തകമുണ്ട് എസ്കെയുടെ, നോവടക്കം. എസ്കെ നോവലും നാടകവും കൂടെ ചേർത്ത് സമ്മിശ്രമായ രൂപത്തിലുള്ള ഒരു പുതിയ സാഹിത്യ രൂപം ഉണ്ടാക്കിയതാണ് നോവടക്കം. ഭാരതപ്പുഴയുടെ മക്കൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഒറ്റ പതിപ്പേ വന്നിട്ടുള്ളൂ. നാഷണൽ ബുക്ക് സ്റ്റാളാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ കേരളത്തിലെ ഒരു പ്രസാധകരും ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞത് എസ്കെ അങ്ങനെ ഒരു പുതിയ സാഹിത്യ രൂപം ആരംഭിക്കുകയും ആ സാഹിത്യ രൂപത്തെ വിജയിപ്പിക്കാൻ എസ്കെക്ക് കഴിയാതെ പോവുകയും ചെയ്തു.
1: അതൊരു സാഹിത്യ ശാഖ തന്നെയാണ്.
0: കവിത, നോവൽ, നാടകം എന്ന് പറയുന്ന കണക്ക് പുതിയ ഒരു സാഹിത്യ ശാഖയാണ്
1: നോവടകം.
0: ഭാരതപ്പുഴയുടെ മക്കൾ എന്ന് പറയുന്ന പുസ്തകം തിരക്കി ഞാൻ പോവുകയും ആ പുസ്തകം കണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെ കണ്ടുപിടിച്ച് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഞാൻ അനുവാദം വാങ്ങുകയൊക്കെ ചെയ്തു. ആ പുസ്തകം മലയാളത്തിൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് വളരെ സജീവമായിട്ടുണ്ട്. അപ്പൊ ചില പുസ്തകങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തമസ്കരിക്കപ്പെടുന്നു. ഞാൻ ചെന്നിട്ട് അത് ഏറ്റെടുക്കുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു, അത് നല്ല രീതിയിൽ വിറ്റ് പോവുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ നമ്മൾ വിസ്മൃതിയിലേക്ക് പോയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഇന്നതിന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ ആൾക്കാരത് നിങ്ങളൊന്ന് പബ്ലിഷ് ചെയ്യണം, മുഖ്യധാര പബ്ലിഷേഴ്സ് ഒന്നും അന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞ അനവധി പുസ്തകങ്ങൾ ഞാൻ അങ്ങനെ
1: കാണാമറത്തേരത്തി.
0: എന്ത് കാരണങ്ങൾ കൊണ്ടോ പ്രസാധകരോ ഇഗ്നോർ ചെയ്തിരുന്ന പുസ്തകങ്ങളാണ്. കാരണം അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രസാധകരൊന്നുമില്ല, 4-5 പ്രസാധകരുണ്ട്. അവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് ഒരുപാട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് വളരെ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളത്തിലുള്ള എല്ലാ പുസ്തകമൊന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല.
1: സാധാരണയായിട്ട് നമ്മൾ എസ്കേപ്പ് ഒറ്റക്കാടിന്റെ സഞ്ചാര കൃതികളെ കുറിച്ചൊക്കെയാണ്
0: സംസാരിക്കുന്നത്.
1: അതെ,
0: അതുപോലെ തന്നെ തിരക്കിനിടയിൽ എന്നാണ് തോന്നുന്നു പേര്, തകഴിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ ഒന്നും സമാഹരിക്കപ്പെടുകയോ പുസ്തക രൂപത്തിൽ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളത് കണ്ടെത്തുകയും നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ പി എസ് സുരേഷ് അദ്ദേഹം ആ പുസ്തകങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് ഞങ്ങൾക്ക് തിരികെയും ഞങ്ങളത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തകഴിയുടെ തിരക്കിനിടയിൽ എന്ന പുസ്തകം വളരെയധികം വിറ്റുപോയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഈ മലയാള സർവകലാശാല ഈ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷയ്ക്കൊരു സർവകലാശാല വേണമെന്ന് ആവശ്യപ്പെടുന്നത് തകഴിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.
1: അങ്ങനെ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പിന്നെ എന്നോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സൈന്ധവ ബുക്സ് തന്നെ മുന്നോട്ട് വന്ന് എനിക്ക് നമുക്ക് ഈ കൃതി പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും കൃതികളുണ്ടോ?
0: ഈ നമുക്ക് ചില ആളുകൾ, വ്യക്തികൾ, അവർ സാഹിത്യകാരന്മാരാകാം, രാഷ്ട്രീയക്കാരാകാം, അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. അവർ ഒരു സമയത്ത് അവർ വലിയ പ്രതിഭകളും വലിയ വലിയ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ രാഷ്ട്രീയ സാഹിത്യ സേവനങ്ങളെക്കുറിച്ചോ നമുക്ക് കൂടുതലായിട്ട്, ഇപ്പം സാഹിത്യകാരന്മാരാണെങ്കിൽ അവർ കൃതികൾ കൂടി നിലനിൽക്കും, പക്ഷെ രാഷ്ട്രീയക്കാർ അവരുടെ മരണത്തോടുകൂടി പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞാൻ വളരെ ആദർശീയ മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നത്. മഹേശ്വരി അമ്മ എന്ന് പറയുന്നത് RSPയുടെ എക്കാലത്തെയും വലിയ നേതാവായ കൊല്ലത്തിന്റെ സ്ഥിരം MP ആയിരുന്ന ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയാണ്. അപ്പൊ ശ്രീകണ്ഠനായർ മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു, മഹേശ്വരി അമ്മ താമസം കൊല്ലത്ത് നിന്ന് അമ്പലപ്പുഴയിലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ മഹേശ്വരി അമ്മയെ പരിചയപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മഹേശ്വരി അമ്മ എന്തുകൊണ്ട് ശ്രീകണ്ഠനായരെ കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൂടാ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് അമ്പലപ്പുഴയിലേക്ക് പോകും, മഹേശ്വരി അമ്മയായിട്ട് സംസാരിക്കും. അവർ ശ്രീകണ്ഠനായരെ കുറിച്ച്, അവരുടെ അച്ഛൻ KK കുഞ്ചുപിള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അവരുടെ സഹോദരൻ KK കുമാരപിള്ള 4 തവണ MLA ആയിരുന്ന ആളാണ്. അപ്പം ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ശ്രീകണ്ഠനായരെന്ന വ്യക്തി, ശ്രീകണ്ഠനായരെന്ന മകൻ, ശ്രീകണ്ഠനായരെന്ന ഭർത്താവ്, രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം പുസ്തകമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിക്കുകയും അത് വളരെ മുന്നോട്ട് പോവുകയും വളരെ യാദൃശ്ചിക മഹേശ്വരി അമ്മ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകി അവർ തിരക്കിലേക്ക് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോയി. പക്ഷെ പിൽക്കാലത്ത് മറ്റേ ആരോ അത് പബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ എഴുതിയത് തന്നെ അല്ല വേറെ.
1: ഇങ്ങനെ ചില കൃതികളുടെ പിറകെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പോയിട്ട് നമ്മളത് പ്രസിദ്ധീകരിച്ച് വിജയിച്ചിട്ട് അത് പുറത്തു വരുമ്പോൾ ഒരു നല്ല നമുക്കൊരു സന്തോഷമാണ്.
0: തീർച്ചയായിട്ടും അതിൽ ഞാൻ അതിനുശേഷം അത് വിജയിക്കാതെ പോയി, പിന്നെ ഞാൻ അതും ഉപേക്ഷിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ആളുകളുടെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ പോവുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ് വയലാരാമവർമ്മ അയാളുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടി എഴുതിയ ഇന്ദ്രധനുസ്സ് തീരത്ത്. ആ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യുകയും മലയാള ഈ സാഹിത്യ ലോകത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം
1: തന്നെയാണ്.
0: അപ്പൊ അതൊരു ഞാൻ ഒന്നും കൂടെ പറയാം, അത് ഒരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ട് പോലും വളർന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് പിന്നെ സി ജെ തോമസിന്റെ ഭാര്യ റോസി തോമസ് എഴുതിയ ഇവൻ പ്രിയ സി ജെ, പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി എഴുതിയ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകം, ഇങ്ങനെ നാലോ അഞ്ചോ പേര് ചേട്ടന്റെ നിഴലിൽ. കെ എ ദാമോദര മേനോൻ, അദ്ദേഹം മലബാറിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു, മദ്രാസ് പ്രസിഡൻസിയിലെ മന്ത്രിയായിരുന്നു. ലീല ദാമോദര മേനോൻ എഴുതിയ പുസ്തകം, ഇങ്ങനെ ഭർത്താക്കന്മാരെ കുറിച്ച്, മരിച്ചുപോയ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ എഴുതിയ, പിന്നെ കേശവദേവിന്റെ ഒരു പുസ്തകമുണ്ട്, കേശവദേവിനെ കുറിച്ച് കേശവദേവിന്റെ ഭാര്യ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പിന്നെ ദേവന്റെ നിത്യകാമുകൻ. അപ്പൊ ഇങ്ങനെ ആറോ ഏഴോ പുസ്തകം ഉള്ള സമയത്താണ് ഞാൻ ഈ മഹേശ്വരി അമ്മയുടെ പുറകെയും ഭാരതി അമ്മയുടെ പുറകെയും ഒക്കെ തന്നെ ഞാൻ സഞ്ചരിക്കുകയും മഹേശ്വരി അമ്മയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോവുകയും ഭാരതി തമ്പുരാട്ടിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും പിന്നെയും എന്റെ മനസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അത്തരത്തിൽ പുസ്തകങ്ങൾ തയ്യാറാക്കണമെന്ന്, പക്ഷേ അതിനുള്ള ഒരു സമയവും സാവകാശവും കിട്ടാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു.
1: ചേട്ടാ, ഇങ്ങനെ പഴയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചത് പറഞ്ഞു, അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടു ഉണ്ട്. അതിൽ വ്യത്യസ്തമായി തോന്നുന്നവര് എടുത്ത് പറയത്തക്ക ആരുടെയെങ്കിലും കൃതികൾ ഓർക്കുന്നു?
0: അല്ല, ഈ നമ്മളൊരു പുസ്തകത്തിന്റെ പുറകെ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ പുസ്തകം ഇന്നും വായിക്കപ്പെടുത്തി. ഇപ്പം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, അപ്പൊ ഈ പുസ്തകങ്ങൾക്ക് ഒക്കെ ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷെ ഇന്ന് അതേ രൂപത്തിൽ വായിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷമമാണ്, ഭാഷയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വേറെ ഒരു രൂപം നൽകുകയാണ്. ഇതിന്റെ ഒരു സംഗ്രഹ രൂപം, ഈ പുസ്തകങ്ങളുടെ എല്ലാം സംഗ്രഹ രൂപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊരു കുട്ടിക്കും ഇതിന്റെ കഥ എന്താണ്, കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും ഇത് എന്താണെന്ന് വായിക്കുന്നതോടുകൂടി ധർമ്മരാജയുടെ ഉള്ളടക്കം എന്താണ്, മാർത്താണ്ഡവർമ്മയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും.
1: അതൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് പുതിയ എഴുത്തുകാരുടെയും അവരുടെ കൃതിയിലെ ഉള്ളടക്കത്തെയും ഒക്കെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ചേട്ടനുണ്ട്. ചേട്ടൻ ഇത്രയധികം വർഷത്തെ ഒരു അനുഭവം വെച്ച് പഴയ എഴുത്തുകാര്, ഒരുപാട് നിരവധിയായ പുതിയ തലമുറയിലെ എഴുത്തുകാര് അവരുടെ കൃതിയിലെ കണ്ടന്റുകൾ, അതിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? പുതിയ എഴുത്തുകാരുടെ,
0: പുതിയ എഴുത്തുകാരെന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു സാഹിത്യ രൂപത്തിന്, ഇപ്പം നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഉള്ളൂരും വള്ളത്തോളും കുമാരനാശനും ഒക്കെ എഴുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് താരതമ്യ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായി, യുവാവായിരുന്ന ചങ്ങമ്പുഴ സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്നത്. ചങ്ങമ്പുഴ മാത്രമല്ല, ഇടപ്പള്ളിയുണ്ട്. ഇടപ്പള്ളിയെ കൂടാതെ തന്നെ അനവധി ചെറുപ്പക്കാരായ ആളുകൾ ഈ സാഹിത്യത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും കിട്ടിയ വളരെ പ്രശസ്തി ആ കാലഘട്ടത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാരെ അംഗീകരിച്ചിട്ടില്ല, അവരുടെ സാഹിത്യകൃതികളെ അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ സാഹിത്യത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും പറയാനും സാധിക്കത്തില്ല.
1: അതുപോലെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രസാധകൻ ശ്രദ്ധിക്കേണ്ട,
0: തീർച്ചയായിട്ടും ഒന്ന്, നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ യോഗ്യതയുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടണം. അതെപ്പോഴും നമുക്ക് ശരിയാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാം. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തോന്നിയ പുസ്തകം മറ്റേതെങ്കിലും പ്രസാധകൻ പ്രസിദ്ധീകരിക്കുകയും അത് വലിയ വിൽപ്പന നേടുകയും സാഹിത്യരംഗത്ത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി മാറുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഏറ്റെടുത്ത ചില പുസ്തകങ്ങൾ അതൊരു പിന്നീട് ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നായി മാറിപ്പോകാറുമുണ്ട്. അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ മനസാക്ഷിക്കോ അല്ലെങ്കിൽ നമ്മൾ ചുമതലപ്പെടുത്തുന്ന ഇതിൻ്റെ എഡിറ്റേഴ്സിനോ ആ പുസ്തകം മോശമല്ല എന്ന് തോന്നുന്നത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രസാധകരുടെ അല്ലെങ്കിൽ പ്രസാധകർ ശ്രദ്ധിക്കുന്ന പ്രാഥമികമായ കാര്യം.
1: ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ചില സമയത്തൊക്കെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരാളുമായിട്ട് ഏതെങ്കിലും ഇതുവരെയുള്ള ഇത്രയും അനുഭവം വെച്ചിട്ട് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലുമായിട്ട് വല്ല അഭിപ്രായ വ്യത്യാസം അങ്ങനെ ചേട്ടന് അനുഭവപ്പെട്ടിട്ടുണ്ടോ?
0: അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് നോവലായാലും കവിതയായാലും, ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉത്തമമായ സാഹിത്യ സൃഷ്ടിയാണ് എന്ന നിലയിലേക്കാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ചില തിരുത്തുകൾ അനിവാര്യമാണെന്ന് തോന്നും, പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തിൽ. ഒരു പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അത് വായനക്കാർ അത് നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നൊരു സംശയം വരുമ്പോൾ നമ്മൾ എഴുത്തുകാരുമായിട്ട് അത് സംസാരിക്കും. ചിലപ്പോൾ ത്രെഡ് നല്ലതായിരിക്കും, പക്ഷെ ഭാഷ മോശമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന പുസ്തകങ്ങൾ നന്നാക്കി

0: നന്നാക്കി പ്രസിദ്ധീകരിക്കാം എന്ന് പറയുമ്പോൾ ചില എഴുത്തുകാർ അതിന് തയ്യാറാവത്തില്ല. ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും ഒന്ന് എഡിറ്റ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തൊടാൻ സമ്മതിക്കത്തില്ല. ആ പുസ്തകങ്ങൾ ചിലപ്പോൾ അവർ പറയാം, എന്നാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പബ്ലിഷ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള പുസ്തകങ്ങളിൽ മറ്റ് പ്രസാധകരെടുത്ത് ചെല്ലുമ്പോൾ അവരും ഇതേ അഭിപ്രായം പറയുകയും നന്നായി എഡിറ്റ് ചെയ്ത് മറ്റ് മൂന്നാമത്തെ ഒരാൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അല്ല, ഈ മാറാൻ തയ്യാറായിട്ടുള്ളവരും ഉണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പുസ്തകവുമായി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം അവർക്ക് ആദ്യമേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ എഴുതുന്ന എന്താ മോശമായി പോയോ, എനിക്കെന്താ എഴുതിക്കൂടെ എന്നൊക്കെ ഒരു സംശയം വരികയും ഒരു ഈഗോ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ എഡിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരും. ഇപ്പൊ തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു, ചില പ്രത്യേക സാഹചര്യത്തിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില പുസ്തകം അതിന്റെ തുടർന്നുള്ള പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷെ അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസാധകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വാശിക്ക് മുമ്പിൽ ഇദ്ദേഹം തോറ്റു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം ചിലപ്പോൾ നന്നായിട്ടും ഉണ്ടാവും.
1: സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്കുള്ള ഒരു സമയമാണിത്. സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ ജി അജിത് കുമാർ, സൈന്ധവ ബുക്സ് ആണ്. പുസ്തക വിപണിയിലെ നിരവധി കാര്യങ്ങളെക്കുറിച്ചും പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ നിരവധിയായ വശങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇന്ന് നമ്മൾ ഭൂമുഖത്ത് നിന്ന് അച്ചടിച്ച പുസ്തകം ഇല്ലാതാകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നറിയാം.
1: ഭൂമുഖത്ത് നിന്ന് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ വലിയ കാലതാമസം ഇല്ലാതെ അപ്രത്യക്ഷമാകും എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ കോർപ്പറേറ്റ് കമ്പനികൾ, അത് ഏത് രാജ്യത്തുള്ളവരാണെന്നോ എവിടെയുള്ളവരാണെന്നോ ഒന്നും നമുക്കറിയില്ല. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങൾ അവർ വാങ്ങിക്കൂട്ടുന്നു. വാങ്ങിക്കൂട്ടിയിട്ട് അവരിത് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇവരെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ, അച്ചടിച്ച കോപ്പികൾ മുഴുവൻ ഇല്ലാതാക്കുകയും ഗ്രന്ഥശാലകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ കോപ്പി അവരുടെ കൈവശം മാത്രമാകും. നമ്മൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ 250 രൂപയ്ക്ക് ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകം അവർ പറയുകയാണ് 2500 രൂപ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കിട്ടൂ. അപ്പം നമുക്കത് ആ പുസ്തകം അച്ചടിച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഒരു ഡിജിറ്റൽ രൂപത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കിട്ടും. ഇതാണ് ലോകം നേരിടാൻ പോകുന്ന, സാഹിത്യം നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീഷണി,
0: വലിയ
1: വെല്ലുവിളിയായിരിക്കും. കാരണം നിലവിലുള്ള എല്ലാ പുസ്തകങ്ങളും, അച്ചടിച്ച പുസ്തകങ്ങൾ മുഴുവൻ, അതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്.
0: എനിക്ക് തോന്നുന്നു ഇത് ഒരു വശത്തൂടെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട്, ഡിജിറ്റൽ രീതിയിൽ.
1: അതിന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് ഈ അടുത്ത സമയത്തായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങളുടെ വൻതോതിലുള്ള ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഇതൊരു വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങുക, ഇതിന്റെ കോപ്പികൾ ഡിജിറ്റലൈസ് ചെയ്യുക, ഇത് അവർ സൂക്ഷിക്കുന്നു. ഒരു ഇത് ഇന്നോ നാളെയോ ഇത് സംഭവിക്കുമെന്നല്ല പറയുന്നത്, 10 or 15 വർഷം കൊണ്ട് ഒരു പക്ഷേ ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് അവരെത്തും.
0: അതായത് ഒരു എഴുത്തുകാരൻ ഒരു കൃതി, ആ കൃതി കൈവശമുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് ഡിജിറ്റലിലേക്ക് മാറുകയാണ്.
1: അപ്പം അത് ഡിജിറ്റലൈസ് ചെയ്തു എന്നിട്ട് ചിലപ്പോൾ എഴുത്തുകാർക്ക് ചിലപ്പോൾ വലിയ പ്രതിഫലം കൊടുത്തേക്കാം. പിന്നെ അത് കഴിയുന്നതോടുകൂടി ആ പുസ്തകത്തിന്റെ ഉടമ അവര് മാത്രമാവുകയാണ്, എഗ്രിമെന്റ് ഈ കമ്പനി ആവുകയാണ്. അപ്പൊ നമുക്കിപ്പോ ധർമ്മരാജയുടെ ഒരു കോപ്പി വാങ്ങണമെങ്കിൽ ധർമ്മരാജയ്ക്ക് കോപ്പിറൈറ്റ് ഇല്ല, പക്ഷെ നമുക്കത് വാങ്ങണമെങ്കിൽ അത് എങ്ങും കിട്ടത്തില്ല, അത് അവരുടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു ലൈബ്രറി ചെന്ന് പുസ്തകം എടുക്കാൻ സാധിക്കില്ല.

0: ലൈബ്രറികൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ.
1: പിന്നെ വ്യക്തികളായി സൂക്ഷിച്ച് നമ്മുടെ ഒരു വീട്ടിലൊരു ലൈബ്രറി ഒക്കെ ഉണ്ട്, ഒരു പക്ഷേ നമുക്കത്
0: നമ്മുടെ വീടുകളിലെല്ലാം ലൈബ്രറി ഉണ്ട്, പക്ഷെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കൊച്ചുമക്കൾക്കോ എത്ര പേർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമായിരിക്കും, അച്ചടിച്ച പുസ്തകത്തിന്റെ ശരാശരി ആയുസ് 60 വർഷമാണ്. 60 വർഷം കഴിയുന്നതോടുകൂടി പുസ്തകങ്ങൾ പൊടിഞ്ഞൊക്കെ പോകും. അപ്പം ഒരു 60 വർഷം കാത്തിരുന്നാൽ ഇപ്പം ഉണ്ടായ പുസ്തകങ്ങൾ വരെ നശിച്ചു പോകും. അപ്പോഴാണ് ഇത്തരം വമ്പൻ സ്രാവുകൾ പുതിയ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്.
1: നമ്മുടെ മുമ്പല്ല,
0: വിഴുങ്ങാനായിട്ട് നമ്മുടെ മുമ്പിലല്ല, നമ്മുടെ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞിട്ട് ഉള്ള കുട്ടികളുടെ ഇടയിലേക്ക് വരാൻ പോകുന്നത്.
1: അതെ അതെ, നമ്മളിങ്ങനെ ഈ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലിയ വലിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ, മഹാന്മാരായ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ കൃതികൾ ഒരുപാട് വിറ്റഴിയുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില പേരുകൾ, ചില ആ ഒരു രീതിയിൽ വരുമ്പോൾ ഞങ്ങളും സാഹിത്യകാരന്മാരാണ് അല്ലെങ്കിൽ ആ അങ്ങനെ പറയുന്നവർ ഏകദേശം 100, 200 പതിപ്പുകളൊക്കെ ഇങ്ങനെ അവരുടെ കൃതികൾ വിറ്റുപോകുന്നതായിട്ട് അതിശയത്തോടെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, അതിനെ കുറിച്ചൊരു പ്രസാധകൻ എന്ന നിലയിലൊന്ന് പറയാമോ?
0: നമ്മുടെ നമുക്ക് കുറച്ചുകൂടെ പുറമോട്ട് പോയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. അതായത് പഴയകാലത്ത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ആശാന്റെ പുസ്തകങ്ങളാണ്, വള്ളത്തോളിന്റെ പുസ്തകങ്ങളാണ്, ഉള്ളൂരിന്റെ പുസ്തകങ്ങളാണ് വളരെ കൂടുതൽ. അന്ന് കവിതയുടെ ലോകമായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. അപ്പം അത്ര ഒരു കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആണ് ചങ്ങമ്പുഴ വരുന്നത്. ചങ്ങമ്പുഴയുടെ പുസ്തകം വളരെ വേഗത്തിൽ വിറ്റുപോകുന്നു, പ്രത്യേകിച്ച് രമണൻ. ചങ്ങമ്പുഴയുടെ എല്ലാ പുസ്തകവും അല്ല, രമണൻ രമണൻ വരുന്നുള്ള ഒരു ദിവസം രമണൻ പുസ്തകമാകുന്നു. അത് കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നു, എല്ലാ വീടുകളിലും
1: ഇല്ലാത്തവരില്ല.
0: അപ്പം അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള പുസ്തകം എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണമാണ്. ഈ രാമായണം കഴിഞ്ഞാൽ ഏറ്റവും ഇന്നും അത് തന്നെയാണ്, രാമായണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകം ചങ്ങമ്പുഴയുടെ രമണൻ തന്നെയാണ്. അപ്പം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അച്ചടിയുടെ നവീകരണത്തോടുകൂടി പുതിയ പുസ്തകങ്ങൾ അടിക്കാൻ ഒരുപാട് സാധ്യതകൾ വന്നു. അപ്പം ലോകത്തിലെങ്ങും ഒരു പതിപ്പ് എത്ര കോപ്പിയാണെന്നെങ്ങും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ പുസ്തക പ്രസാധനത്തിൽ ഒരു പതിപ്പ് എന്ന് പറയുന്നത് എത്ര കോപ്പിയാണെന്നെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും നമ്മളൊരു മാർഗരേഖ അനുസരിച്ച് 1000 പുസ്തകം അടിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ കീഴ്വഴക്കം. പക്ഷേ അച്ചടിയുടെ പുതിയ കടന്നുവരവോടുകൂടി നമുക്ക് ഒരു കോപ്പി വേണമെങ്കിലും അച്ചടിക്കാം. 100 കോപ്പി അടിച്ചിട്ട് അത് 10 എഡിഷനാണെന്ന് പറയുന്നതിലും ഒരു കുഴപ്പമില്ല, ആരും നമുക്കെതിരെ ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പേരൊന്നും കേട്ടിട്ടില്ലാത്ത, എങ്ങും കേട്ടിട്ടില്ലാത്ത, സാഹിത്യരംഗത്ത് സജീവമല്ലാത്ത ചില ആളുകളുടെ പുസ്തകം 30-40 എഡിഷൻ വന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല.
1: അതെ അതെ, നമുക്കിങ്ങനെ കേട്ടിരിക്കാം, പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എങ്ങോട്ടാണ്.
0: അതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, ഒരു പുസ്തകം ഇങ്ങനെ 40 എഡിഷൻ കഴിഞ്ഞു, എന്റെ കവിതാ സമാഹാരം 40 എഡിഷൻ കഴിഞ്ഞു എന്നൊരാൾ പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ 1000 കോപ്പി വീതം 40, 50, 60 എഡിഷൻ കഴിഞ്ഞ പുസ്തകങ്ങളിലുമായിട്ട് വരുമ്പോഴും ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഒരു വലിയ വിപത്ത് തന്നെയാണ്.
1: അതുപോലെ തന്നെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് കാലത്തെ അതിജീവിക്കുന്ന കൃതികൾ, അത് ജീവിച്ച കൃതികൾ എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു നമ്മുടെ ആ ഒരു ഭാഷാ ശൈലി തന്നെ അതെന്താണ്?
0: അതായത് എല്ലാ തലമുറയിലും പെട്ട ആളുകൾ എപ്പോഴും നെഞ്ചേറ്റുന്ന പുസ്തകങ്ങളെയാണല്ലോ കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഈ പുസ്തകം ഇപ്പം രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം അങ്ങനത്തെ ഒരു പുസ്തകമാണ്. സകല ഭാഷയിലും ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. മലയാളത്തിൽ രാമായണം പോലെ തന്നെ ഇപ്പം ചങ്ങമ്പുഴയുടെ രമണൻ, CP രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ഇന്ദുലേഖ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ട് എത്രയോ കൊല്ലമായി, 10 നൂറ്റാണ്ടാവുന്നു, 100 വർഷത്തിൽ കൂടുതലാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ CP രാമപിള്ളയുടെ ചരിത്ര ആഖ്യായികൾ, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ഒ ചന്ദ്രപേനന്റെ ഇന്ദുലേഖ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും വളരെ സജീവമാണ്. ചങ്ങമ്പുഴയുടെ കൃതികൾ, ചങ്ങമ്പുഴയും CP രാമപിള്ളയും ചന്ദ്രബേനോനും മാത്രമൊന്നുമല്ല, അനവധി ആളുകൾ. ഇപ്പം ഏറ്റവും കഴിഞ്ഞ തലമുറയിലെ ആളുകളുടെ കാര്യം പറയുമ്പം തകഴിയും പൊറ്റക്കാടും അനവധി പുസ്തകങ്ങളല്ലേ നമ്മൾ ഇപ്പോഴും വായിക്കുകയും പുതിയ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. ഖസാക്കിന്റെ ഇതിഹാസം ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങളും. അപ്പം ഒരു അപ്പം എന്നാൽ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ എഴുത്തുകൾ എഴുത്തുകാരുണ്ടായിരുന്നു, അവരെ ആരെങ്കിലും നമ്മളിപ്പോ ഓർക്കുന്നുണ്ടോ?
1: അതായത് ഒരു കാലഘട്ടം തന്നെ വേർപിരിക്കപ്പെട്ടു എന്ന, കസാക്കിന് മുൻപും പിൻപും എന്ന് വരെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ആ ഒരു കൃതിയുടെ വരവോടെ. അങ്ങനെ നിരവധിയായ കൃതികൾ. അപ്പൊ ഇത്രയും വർഷം ചേട്ടന് തന്നെ ഈ 35 വർഷമായിട്ട് ഈ രംഗത്തുള്ളത് കൊണ്ട് ഒരുവിധം ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക വിപണി എന്ന് പറഞ്ഞാല് ലൈബ്രറി കൗൺസിലുകൾ സംഘടിപ്പിക്കുന്ന ആ ഒരു പുസ്തക മേളയൊക്കെയാണ്. അത്

0: അപ്പം ഒരു 10-12 കോടി രൂപയുടെ പുസ്തകം തീർച്ചയായിട്ടും ഗ്രന്ഥശാലകളിൽ എത്താറുണ്ട്. പക്ഷേ ഇപ്പം ആ തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ്. ഏതാണ്ട് 7500 രൂപ മുതൽ 35000 രൂപ വരെയാണ് ഒരു ഗ്രന്ഥശാലയ്ക്ക് ഗ്രാൻഡായി കിട്ടുന്നത്. നമുക്ക് 35000 രൂപയ്ക്ക് എത്ര പുസ്തകങ്ങൾ കിട്ടും? മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന മൊത്തം പുസ്തകങ്ങളും കൊള്ളാവുന്ന പുസ്തകങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുസ്തകമല്ല, മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുവിധം കൊള്ളാവുന്ന എല്ലാ പുസ്തകങ്ങളും വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു 1,00,000 രൂപ കിട്ടണം. ആ സ്ഥാനത്താണ് 7500 രൂപയോ അല്ലെങ്കിൽ പരമാവധി 35000 രൂപയോ നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് ഗ്രാൻഡായി കിട്ടുന്നത്. അവരത് വാങ്ങുന്നു. അതൊരു നല്ല മാർക്കറ്റ് തന്നെയാണ് പുസ്തകത്തിന്റെ. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പുസ്തക പ്രസാധകന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് അനവധിയായ മേഖലകൾ, പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷം പുസ്തക പ്രസാധന രംഗത്തേക്ക് വന്നിരുന്ന പൈസ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ പുസ്തകങ്ങൾ വാങ്ങി ഗ്രന്ഥശാലകൾക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് വലിയതോതിലുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ചെറിയ തോതിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതൊരു വളരെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്.
1: ഇങ്ങനെ പുസ്തക പ്രസാധകൻ എന്ന നിലയിൽ ഈ പ്രസിദ്ധീകരണ രംഗത്തുണ്ടായിട്ടുള്ള നിരവധി മാറ്റങ്ങളും വെല്ലുവിളികളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മോട് പങ്കുവച്ചു ഇത്രയും നേരം ഇരുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോട് കൂടി അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ എന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ, മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, ഇപ്പം സൈന്ധവ ബുക്സിന് മികച്ചതെന്ന് തോന്നിയ ഒരു കൃതി, അത് വിപണിയിൽ പരാജയപ്പെട്ടു പോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: അത് തീർച്ചയായിട്ടും എല്ലാ പ്രസാധകർക്കും ഒന്നല്ല, ഒന്നിലധികം പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ മികച്ചതായിരിക്കും ഇത്, എല്ലാവരും വാങ്ങും, എല്ലാവരും വായിക്കും, എല്ലാവരും ആ പുസ്തകം നെഞ്ചേറ്റു എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം 1000 കോപ്പി അച്ചടിച്ചിട്ട് 250 കോപ്പി പോലും വിൽക്കാതെ
1: പോയതുകൊണ്ട്
0: പോയ അനുഭവം
1: അങ്ങനെയുണ്ട്,
0: പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
1: കുറേ അധികം നേരമായിട്ട് ഇങ്ങനെ നമ്മളതിനെ കുറിച്ച് കുറേ വിശേഷങ്ങളാണ് സമാഗമത്തിലൂടെ ശ്രീ കെ ജി അജിത് കുമാർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടാ, നമുക്ക് എവിടെയാണ് താമസം, കുടുംബം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം.
0: ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ നല്ല ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് വളർന്നത്. അതിനുശേഷം ഞങ്ങൾ കൊല്ലത്തേക്ക് താമസം മാറ്റി, അച്ഛൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലത്തേക്ക് താമസം മാറ്റുകയും അതിനുശേഷം ഞാനൊരു 20 വർഷമായിട്ടിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ 3 പ്രദേശത്തെ താമസിക്കാനായിട്ട് മാറിയിട്ടുണ്ട്. ഈ 3 പ്രദേശത്ത് താമസിക്കുമ്പോഴും എനിക്കേറെ ഇഷ്ടം, ഞാൻ ഏറ്റവും കുറച്ച് നാൾ മാത്രം ജീവിച്ച, എൻ്റെ ബാല്യവും കൗമാരവും എന്ന് പറയാൻ പറ്റത്തില്ല, ബാല്യകാലം ചിലവഴിച്ച പിന്നെ പത്തനംതിട്ടയിലെ നാരങ്ങാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊല്ലമാണെന്ന് പറയും എന്ന് പറയുന്നത്.
0: അത് പറയുമ്പോഴേ വർഷത്തിൽ 1-2 തവണയെങ്കിലും, പ്രത്യേകിച്ച് ഞാൻ ഈ മഞ്ഞൊക്കെ തുടങ്ങുന്ന ഒരു കാലത്ത് സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ വൃശ്ചിക മാസം എന്ന് പറയും, വൃശ്ചിക മാസത്തിൽ ഞാൻ പലതവണ ഈ എൻ്റെ പത്തനംതിട്ടയിലേക്ക് പോവുകയും പണ്ടൊക്കെ ഏതെങ്കിലും ബന്ധുവീടുകളിൽ താമസിച്ച് രാവിലേക്ക് ഇറങ്ങി നടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞാൻ പത്തനംതിട്ട താമസിച്ചിട്ട് രാവിലെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക്, അത് രാവിലെ പോവും, 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. ഞാൻ പഠിച്ച ആ പ്രദേശത്തെ അലിങ്കൽ MDLP സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലും ഒക്കെ പോയിട്ട് അതിന്റെ പടിക്കെട്ടിലിരിക്കുകയും അതുവഴി നടക്കുകയും, അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഈ കറുക പോലെയുള്ള ചെറിയ ചെടികളിൽ ഈ തുഷാരഗണങ്ങളൊക്കെ
1: മഞ്ഞുതുള്ളി
0: ഇങ്ങനെ
1: ഇരിക്കും.
0: സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ONV കവിതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒക്കെ അനുഭവപ്പെടും. അതുവഴിയൊക്കെ നടക്കുക, അത് ആരെങ്കിലും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല, എൻ്റെ ഒരു സന്തോഷത്തിന്
1: ആത്മനിർവൃതിക്ക്
0: വേണ്ടി. ഞാനീപ്പറഞ്ഞ പിന്നെ മഞ്ഞുതുള്ളികൾ ഒട്ടിയിരിക്കുന്ന പിന്നെ പുൽക്കുടികളൊന്നും മാത്രമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ, ആ കെട്ടിടത്തിൻ്റെ വരാന്ത, ബസ് സ്റ്റോപ്പ്, പിന്നെ പിന്നെ കലുങ്ക്, നമ്മൾ എപ്പോഴോ വിരിഞ്ഞിട്ടുള്ള ചില പൂക്കൾ, അത് ഉണ്ടായിരുന്ന ചെടികൾ, അതൊന്നും ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല, എങ്കിലും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും.
1: അതെ അതെ. അല്ലെങ്കിൽ ചേട്ടാ, നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് മെമ്മറിയാണ് ഒരിക്കലും മായാതെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ബാല്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്, ബാല്യകാല സുഹൃത്തുക്കൾ, ബാല്യ ബാല്യകാലം, അന്നത്തെ കളിക്കൂട്ടുകാര്, അല്ലെ, അന്നത്തെ നമ്മുടെ കളികള്, അന്നത്തെ നമ്മള് കളിച്ച് നടന്ന ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ ഈ ഏജിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് മായാതെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് സമാഗമത്തിന്റെ ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ഇത്രയും നേരം സ്റ്റുഡിയോയിൽ എത്തി കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ഇനി ഒരുപാട് ഒരുപാട് നമുക്ക് കേൾക്കണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ സമാഗമത്തിന്റെ സമയം ആയിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തി റേഡിയോ സാന്ത്വനം 90.4

0: എഫ്എമ്മിൽ ഇന്ന് സമാഗമത്തിലൂടെ ഇത്തരം അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച അജിത്തേട്ടന് ഒത്തിരി നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഭാഗമായ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ഞാൻ എന്റെ നന്ദിയും സ്നേഹവും എല്ലാവരോടും പറയുകയാണ്.
0: സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനിക്ക് ഫെഡറൽ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചു. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ക്ലിയറൻസ് ലഭിച്ചത്. ഇനി മുതൽ മേയർക്ക് നഗരത്തെ ബാധിക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള രഹസ്യ ഫെഡറൽ ബ്രീഫിംഗുകളിൽ പങ്കെടുക്കാം. ജനുവരിയിൽ അധികാരമേറ്റ ശേഷം അപേക്ഷ നൽകിയെങ്കിലും ഫെഡറൽ ഏജൻസികളുടെ പൊതുവായ കാലതാമസമാണ് ക്ലിയറൻസ് ലഭിക്കാൻ വൈകിയത്. ഫെഡറൽ സർക്കാരിന്റെ പുതിയ HR-1 നിയമ ഭേദഗതിയെ തുടർന്ന് ഇലിനോയ് സംസ്ഥാനത്ത് പൗരത്വമില്ലാത്ത ഏകദേശം 9,300 ആളുകൾക്ക് സെപ്റ്റംബർ 30 മെഡികോഡ് ആനുകൂല്യങ്ങൾ നഷ്ടമാകും. ക്വാളിഫൈഡ് ഇമിഗ്രന്റ് എന്ന നിർവചനത്തിൽ ഫെഡറൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങളാണ് ഇതിന് കാരണം. അഭയാർത്ഥികൾ, അസൈലം തേടിയവർ, മാനുഷിക കാരണങ്ങളാൽ എത്തിയവർ എന്നിവർക്ക് ഇനി മുതൽ ഇതിൽ ഫെഡറൽ സഹായം ലഭിക്കില്ല. വിസ്കോൺസിൻ മസ്ജിദ് നേതാവും പലസ്തീൻ അനുകൂല പ്രവർത്തകനുമായ സലാഹ് സർഷൂരിനെ നാടുകടത്താൻ US ഇമിഗ്രേഷൻ കോടതി ഉത്തരവിട്ടു. 3 പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ താമസിക്കുന്ന അദ്ദേഹത്തെ നാടുകടത്താനുള്ള ഉത്തരവ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് സർഷൂരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. പലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഉപയോഗിക്കുന്ന വിവാദ നിയമപ്രകാരമാണ് നടപടി. US വിദേശനയത്തിന് എതിരാണ് സർഷൂരിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ മെമ്മോയാണ് കോടതി വിധിക്ക് അടിസ്ഥാനം. സൈക്കോ തെറാപ്പി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കേരള സർവകലാശാല സൈക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല സൈക്കോളജി വിഭാഗം മുൻ മേധാവിയും DAC റിസർച്ച് വിംഗ് പ്രൊഫസർ ഇൻചാർജുമായ ഡോക്ടർ ഇമാനുവൽ തോമസ് അധ്യക്ഷത വഹിച്ചു. ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾ വഴി വ്യാപാര സ്ഥാപനങ്ങളിലും ഓൺലൈനിലും പണമിടപാടുകൾ നടത്തുന്നതിന് സൗകര്യം നൽകുന്ന ആപ്പിൾ പേയ്മെന്റ് സർവീസ് ഇന്ത്യയിൽ അവതരിപ്പിച്ച് ആപ്പിൾ. ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് ആപ്പിളിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള പുതുതലമുറ കഫേ ശൃംഖലയായ തേർഡ് വേവ് കോഫി കേരളത്തിലേക്കും സാന്നിധ്യം വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലും കാക്കനാട് ചിറ്റത്തുകരയിലും പുതിയ കഫേ ആരംഭിച്ചു. കേരളത്തിൽ കൂടുതൽ കഫേകൾ തുറക്കാൻ ലക്ഷ്യമിടുന്നതായി തേർഡ് വേവ് കോഫി കോഫൗണ്ടർ അനിരുദ്ധ് ശർമ്മ പറഞ്ഞു. ചരമറിയിപ്പുകൾ. മാരക്കർ എബനേസർ AG സഭാംഗം കണ്ണാറപ്പൊയ്കയിൽ വീട്ടിൽ ബിജു PS ബഹ്റിനിൽ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പേരൂർ പുത്തൻമറ്റത്തിൽ രാജമ്മ അലക്സ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇത്തിത്താനം പൊൻപുഴ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ബേബിയുടെ ഭാര്യ പൊന്നമ്മ ബേബി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ಸಿಂಬಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ആധ്യാത്മ രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.